ആകാശവാണി അനന്തപുരി എഫ് 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, കൊല്ലവർഷം 1201, ഇടവം 5, 2026 മെയ്മാസം 19 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു.
1: കഷ്ടം എസഫെ, പിടികൊടുക്കാതെന്നെ ഇട്ട് വേവിക്കും മരീചികയാണ് നീ. ചങ്ങമ്പുഴ കവിതകളിലെ ഒരു ഈലടിയാണിത്. മനുഷ്യരെ ആകർഷിക്കുകയും അടുത്തെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം അകന്നുപോവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മരീചിക. പണവും പ്രതാപവും അധികാരവുമൊക്കെ മരീചികയ്ക്ക് സമാനമാണ്. മറ്റെല്ലാ മോഹങ്ങളെയും അടക്കി നിർത്താൻ കഴിഞ്ഞാലും ധനത്തോടും അധികാരത്തോടുമുള്ള അതിമോഹത്തെ നിയന്ത്രിക്കാൻ മനുഷ്യനാകുന്നില്ല. കുപ്രസിദ്ധിയും പ്രസിദ്ധിയാണെന്ന് കരുതി കുപ്രസിദ്ധിയെങ്കിലും നേടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരും ഇല്ലാതില്ല. അധികാരവും യശസ്സും ഒരു പ്രലോഭനമാണ്. അഭിന്നതയുടെ പടവുകളിൽ വിരാജിക്കുമ്പോൾ ബന്ധുമിത്രാദികളോടും അഗതികളോടുമൊക്കെ പുച്ഛം തോന്നും. ഇതൊക്കെ നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൽ ആരോരും തുണയില്ലാതെ നിരാലംബരാകുമ്പോൾ താൻ നേടിയതും വെട്ടിപ്പിടിച്ചതുമെല്ലാം നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖിക്കും. സമ്പത്തും

0: മോഹിക്കും, അധപതനമായിരിക്കും പരിണിതഫലം. നേട്ടങ്ങളുടെ വലിപ്പത്തേക്കാൾ കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചവരാണ് നമ്മുടെ പൂർവികർ. അവരുടെ ചിന്തകൾ ചിന്തിക്കുന്ന തലമുറയ്ക്ക് എന്നും സ്വീകാര്യമായിരിക്കും. വ്യാസനും വാൽമീകിക്കും ധനമോ അധികാരമോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർ വരുമ്പോൾ മഹാരാജാക്കന്മാർ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുമായിരുന്നു. ചെയ്യേണ്ടത് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിജയിക്കുന്നത്, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കൂടിയാണ്. ക്ലേശങ്ങൾ സഹിക്കാതെ പണമുണ്ടാക്കാനുള്ള മാർഗത്തിന്റെ പിന്നാലെയാണ് മിക്കവരും. പണത്തിലൂടെ അധികാരം, അധികാരത്തിലൂടെ പണം. മനുഷ്യൻ ഈ ദൂഷിത വലയത്തിലാണ്. ആർഭാടം, ഏറ്റവും വില കൂടിയ വാഹനം, ആഡംബരപൂർണമായ വേഷവിധാനങ്ങൾ, വിഭവസമർത്ഥമായ ആഹാരം, ഈ സുഗലോലുപതയുടെ അൽപായുസിനെപ്പറ്റി ഓർക്കാതെ ദൈവവും ദേവാലയവും ഒന്നും ആവശ്യമില്ല എന്ന് നിരൂപിക്കുന്ന ഒരു വിഭാഗം. തങ്ങൾക്ക് പദവിയുണ്ട്, പാരമ്പര്യമുണ്ട്, അതിനാൽ തങ്ങൾ ബഹുമാനത്തിന് അർഹരാണ് എന്ന് ചിന്തിക്കുന്ന വേറൊരു വിഭാഗം. പണമുള്ളപ്പോൾ സുഖസൗഭാഗ്യങ്ങൾ അന്വേഷിച്ച് വരുന്നവർ അത് നഷ്ടപ്പെടുമ്പോൾ വരാതെയാകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. ധാരാളം പണം കൊടുത്ത് മക്കളെ സുഖ സമ്പൂർണതയിൽ വളർത്തിയാൽ അവർക്ക് നമ്മോട് സ്നേഹം കൂടുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു കാലത്ത് പഴങ്കഞ്ഞിയും മരച്ചീനിയും കഴിച്ച് വളർന്ന് ഇന്ന് പ്രായമായ തലമുറയ്ക്ക് അവരുടെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്ന സ്നേഹം ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പരിധിവരെ അന്യമാണ്. അധികാരങ്ങളും പദവികളും സൗഹൃദ ബന്ധം നഷ്ടപ്പെടുത്തുന്നു, സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അധികാരം സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ സ്നേഹം, കരുണ, സിംപതി, എമ്പതി എന്നീ അമൂല്യ ഗുണങ്ങളുടെ വക്താക്കളാകുമ്പോൾ ആത്മസംതൃപ്തിയിലൂടെ കടന്നുപോകാനാകും. ഈ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമാകണമേ എന്ന അർത്ഥന നമ്മിൽ നിന്ന് ഉയരട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്കുട്ടി വർഗീസ്. സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഈ മാസം 29-ന് സംസ്ഥാനത്തെ UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്താൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണർക്ക് ശുപാർശ നൽകി. ഈ മാസം 21-22 തീയതികളിൽ ഇതിനായി പ്രത്യേക സമ്മേളനം വിളിക്കാനും ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വയലാർ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത, ആലാപനം വിഷ്ണു.

മോഹൻ. ഉദയഗീതം ജി വേണുഗോപാൽ, കെ ഗിരിജാവർമ്മ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലെന്ന്, ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമടുതാങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 22-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹെലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഗാനോപഹാരം. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി. കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, ഇന്ന് മഞ്ഞക്കിളി. 12:20 12:50 ചലച്ചിത്രഗാനങ്ങൾ. പ്രകാശധാര, ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ, ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ, ജൂൾസ് വെർണെ എഴുതിയ നോവൽ, ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം, സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 തിരൈപ്പൂക്കൾ. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ വയോളയിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 27 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 23 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു.

0: ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് വിഷ്ണു മോഹൻ.

0: ജി വേണുഗോപാൽ, കെ ഗിരിജാ വർമ്മ എന്നിവർ പാടിയതാണ് ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: നമുക്കിനി ഒരു ഗാനം കേൾക്കാം. ചിത്രം കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയതാണ്. രചന എസ്. രമേശൻ നായർ, സംഗീതം ബാലചന്ദ്രമേനോൻ.

പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. 21 വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരമേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 600,000-ലേറെ പേർ. KSRTC ബസിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര 15 മുതൽ നടപ്പാക്കും. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ കൂട്ടി 12,000 രൂപയാക്കി. 21 പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി ജി. സുധാകരനെ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചു. 22 സ്പീക്കർ തിരഞ്ഞെടുപ്പ്. 29 ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കും. 5 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. 5 മണിക്കൂറിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇടവേള നൽകണം. ഖനികളുമായി ബന്ധപ്പെട്ട് ഭൂനിരപ്പിന് താഴെ ജോലികളിൽ ഏർപ്പെടുന്നവരുടെ ഷിഫ്റ്റ് 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർന്നതിന്റെ വിശദാംശങ്ങൾ തേടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ പാർലമെന്ററി സമിതി വിളിച്ചുവരുത്തി. അന്വേഷണ പുരോഗതി, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ തേടി. സംസ്ഥാനത്ത് 22 വരെ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിലേക്ക് മുന്നേറി. ഇന്ത്യയിൽ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണം ഇനിയും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഫിഫ മീഡിയ റൈറ്റ്സ് ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ

0: ഇന്ത്യയിലെ കമ്പനികളുമായി ഫിഫ സംഘം നേരിട്ട് ചർച്ച നടത്തും. സംരക്ഷണ തുക സംബന്ധിച്ച തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രഭാതഭേരി തുടരുന്നു.
1: അറബിക്കടലിന്റെ നീലിമയിൽ പവിഴ ദ്വീപുകളായ ലക്ഷദ്വീപുകൾ സഞ്ചാരികളുടെ പറദീസയാണ്. എന്നാൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് ഈ പറദീസയിലെത്തുന്നത് പലപ്പോഴും മടുപ്പിക്കുന്ന യാത്രകളും അകത്തിയിലുള്ള പരിമിതമായ വിമാനയാത്രാ സൗകര്യങ്ങളും കടലിന്റെ കലിയിളക്കങ്ങളെ ആശ്രയിക്കുന്ന കപ്പൽ സർവീസുകളും ദ്വീപുകാരുടെ യാത്ര ദുഷ്കരമാക്കുന്നു. ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി കണക്ടിവിറ്റിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സീപ്ലെയിൻ സർവീസായ നിർദ്ദിഷ്ട കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഒരു ടൂറിസം പരീക്ഷണമായി മാത്രമല്ല ദ്വീപുകാരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു ഉത്തരമായും പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്ഥിരം സർവീസായി നടപ്പിലാക്കുകയാണ് എങ്കിൽ ലക്ഷദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സ്വാഭാവികമായും പിന്തുണയ്ക്കുന്നതിനാൽ സീപ്ലെയിൻ സർവീസ് ലക്ഷദ്വീപുകാരുടെ യാത്രാ ദുരിതങ്ങൾക്ക് ഒരു ഉത്തരമാകും. പൂർണ്ണതോതിലുള്ള റൺവേകൾ ആവശ്യമുള്ള പരമ്പരാഗത വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കവരത്തി, കൽപ്പേനി, കട്മത്ത് തുടങ്ങിയ ഒന്നിലധികം ദ്വീപുകളെ ബന്ധിപ്പിച്ച് കടലിൽ സീപ്ലെയിൻ ഇറങ്ങാൻ കഴിയും.
2: ലക്ഷദ്വീപിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ ദ്വീപുകളിലും എയർപോർട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്.
1: മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് നാസർ:
2: എയർപോർട്ടിനുള്ള സൗകര്യങ്ങൾ റൺവേ കൊടുക്കാനുള്ള സാധ്യതയില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ദ്വീപുകളല്ല, എല്ലാം ചെറിയ ദ്വീപുകളും വളഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എയർപോർട്ടുകൾക്ക് എല്ലാ ദ്വീപുകളിലും ഫീസിബിൾ അല്ല, അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും നല്ല വിശാലമായ ലഘുവുള്ള ദ്വീപുകളിൽ സീപ്ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് വരുന്നത് ഏറ്റവും കൂടുതൽ സാധാരണമാണ്. അത് പക്ഷേ ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിലാവണം എന്ന് മാത്രമാണുള്ളത്. കാരണം നമ്മളെ ദ്വീപിലുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ അധികം പൈസ സമ്പാദ്യങ്ങളുള്ള ആൾക്കാരല്ല ഫിഷർമാര്, അങ്ങനെയാണ്. അപ്പൊ അവർക്ക് യാത്ര ചെയ്യാൻ കൂടി ഈ സീപ്ലൈൻ ഉപകരിച്ചെങ്കിലാണ് നമ്മുടെ ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് ഉപകാരമാവുക എന്ന് പറയാൻ പറ്റുക. എന്തർത്ഥത്തിൽ വന്നാലും സീപ്ലൈൻ എന്ന് പറഞ്ഞത് ലക്ഷദ്വീപിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അത് ലക്ഷദ്വീപിന് പറ്റിയ വാഹനമാണ്, സർവീസ് ആണ്. നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല, അത് വളരെയധികം ഉപകാരപ്രദമാകും ദ്വീപുകാർക്ക് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് റേറ്റിന്റെ കാര്യത്തിലാവുമ്പോഴാണ് നമുക്കൊരു ആശങ്ക ഉള്ളത്. അതൊരിക്കലും ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചികിത്സക്കൊക്കെ പോകാൻ പറ്റിയ രീതിയിലേക്ക് ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു 2 സീറ്റോ അല്ലെങ്കിൽ 3 സീറ്റോ എല്ലാ ദിവസവും ദ്വീപുകാർക്ക് വേണ്ടി റിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സർവീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
1: സാധാരണ ദ്വീപ് നിവാസികൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ജോലി ആവശ്യങ്ങൾക്കായാണ് ദ്വീപിന് പുറത്തു വരുന്നത്. ഇതിൽ ആരോഗ്യ കാര്യങ്ങളാണ് പ്രധാനം. സീപ്ലെയിൻ സർവീസ് കൊച്ചിയിലേക്ക് വേഗത്തിലെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് ദ്വീപുകാർ സ്വപ്നം കാണുന്നു. അപ്പോഴും അപ്രാപ്യമായ ടിക്കറ്റ് നിരക്കുകൾ അവരെ ആശങ്കയിലാക്കുന്നു.
3: ലക്ഷദ്വീപുകാരുടെ ദുരിതം, യാത്രാ ക്ലേശം തീരണമെങ്കിൽ, അതായത് കൂടുതൽ പാസഞ്ചേഴ്സ് കയറുന്ന കപ്പലുകൾ ലക്ഷദ്വീപിൽ ഓട്ടിക്കണം.
1: ലക്ഷദ്വീപ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചീഫ് കൗൺസിലറുമായിരുന്ന ജലാലുദ്ദീൻ കോയ:
3: അല്ലാത്ത പക്ഷം സീപ്ലെയിൻ വന്നത് കൊണ്ട് യാത്രാ ദുരിതം അത്ര തീരാൻ സാധ്യതയില്ല. കാരണം സാധാരണക്കാരായ ലക്ഷദ്വീപിലെ നിവാസികൾ, ദ്വീപ് ജനങ്ങൾ ചുരുങ്ങിയ റേറ്റിൽ ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലവും ചികിത്സക്കായിട്ടും പോകുന്നവർ, സാധാരണക്കാരായ പാവങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ടിക്കറ്റ് വില താങ്ങാനാവില്ല. അതുകൊണ്ട് കപ്പൽ യാത്രയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതേസമയം കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന കപ്പലുകൾ ലക്ഷദ്വീപിലേക്ക് എത്തി ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: ആന്ധ്രോത്തി ദ്വീപ് നിവാസി ഫസൽ കെ കെ:
4: സീപ്ലൈൻ വരുന്നതിൽ ദ്വീപിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. പക്ഷെ അതിലെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് ലക്ഷദ്വീപിലുള്ള ജനങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാം. കാരണം എന്ന് വെച്ചാല് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലാണ് ഇപ്പോ ദ്വീപ് ജനം അനുഭവിക്കുന്നത്. ആ കാരണത്താല് ദ്വീപിലുള്ള ഉൾപ്പെട്ട ജനങ്ങളുടെ കയ്യില് സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോ ദ്വീപിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പലിന്റെ ടിക്കറ്റ് ആണെങ്കിൽ കിട്ടാനുമില്ല. ആൾക്കാണെങ്കിൽ ദ്വീപിൽ നിന്ന് കേരളത്തിലേക്കാണ് ഈ ട്രീറ്റ്മെന്റും എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് പോകേണ്ടത്. ആ കാരണത്താൽ അവിടെ പോയി കഴിഞ്ഞാല് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമോ പോയി ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വരാൻ പറ്റില്ല. മാസങ്ങളോളം നിന്നിട്ടാണ് നമുക്ക് ഒരു ടിക്കറ്റ്, ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ നിന്ന് പോകാനും അതേപോലെ തിരിച്ചു വരാനും ആ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്.
1: അഗത്തി സ്വദേശിയായ ടി പി മുസ്തഫ:
5: സീപ്ലെയിനിനെ കുറിച്ച് പറഞ്ഞാല് ലക്ഷദ്വീപിലെ ജീവിക്കാർക്ക് എന്ന് പറഞ്ഞാല് ജീവിക്കാർക്ക് ഒരു ഉപകാരവും ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. നമുക്ക് മെയിൻ ആയിട്ട് ടൂറിസം ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. അത് നമുക്ക് ഒരു 5,000 താഴേക്കുള്ള റേറ്റ് തന്നാലാണ് പിന്നെ ജീവിക്കാർക്ക് അതും ഇത്ര ടിക്കറ്റ് ബാലൻസ് ആയിട്ട് വീഴണം ജീവിക്കാർക്ക് വേണ്ടി. ഇതിലെ ഒരു 20 കപ്പാസിറ്റി സീറ്റാണ് ഉള്ളത്. അത് പക്ഷേ തന്നെ ടൂറിസം ഏജൻസിമാര് ടിക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാർക്ക് അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി സീറ്റ് പോലും അതിൽ കിട്ടില്ല. അതിൽ ഓൾറെഡി 5 ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം മെഡിക്കൽ ആവശ്യത്തിന് തന്നെ പോകണമെങ്കിൽ തന്നെ ഒരു സീറ്റും നമുക്ക് ഇതിന് കൊച്ചിയിലേക്ക് കിട്ടുന്നില്ല. അത് 25,000-30,000 ടിക്കറ്റ് ഫ്രൈ. അതുപോലെ ഇത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 17,000 അകത്തി കൊച്ചിയൊക്കെ ടിക്കറ്റിംഗ് കാണിക്കുന്നത്. അതിനൊന്നും ലക്ഷദ്വീപുകാര് കൂടുതൽ ആൾക്കാരും പാവപ്പെട്ടവരാണ്. അതിന് ആ ഫെയർ വെച്ച് ആർക്കും പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി എമർജൻസി ഒരു സെക്ടർ പേഷ്യന്റ് ആണ് തന്നെ ഈ സീ പ്ലാനിൽ അങ്ങനെയൊന്നും എടുക്കില്ല. ഇതിനുള്ള സൗകര്യം ഇല്ലല്ലോ. പിന്നെ ഒരു 5,000 താഴേക്കുള്ള ടിക്കറ്റ് ഫ്രൈ വെച്ചിട്ട് 30% ടിക്കറ്റ് ജീവിക്കാർക്ക് വേണ്ടി ഇത് മാറ്റി വെക്കണം. അങ്ങനെ ആണെങ്കിൽ പിന്നെയും കുറച്ച് ആശ്വാസം കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ജീവിക്കാർക്ക് വേണ്ടി ഉപകാരം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം.
1: പ്രാദേശിക വ്യോമ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിലൂടെയും റൂട്ടുകളെ വാണിജ്യപരമായി ലാഭകരമാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ഉഡാൻ പദ്ധതി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പദ്ധതിക്ക് സഹായകരമാകുമെന്ന് കരുതപ്പെടുന്നു. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ റൂട്ട് ശക്തിപ്പെടുത്തിയാൽ പ്രീമിയം ടൂറിസത്തിൽ നിന്ന് വ്യത്യസ്തമായി താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കുകളും പ്രവർത്തന സ്ഥിരതയും കൊണ്ട് ദ്വീപുകാരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും.
6: നമുക്ക് ഇപ്പം കൊച്ചി ടു ലക്ഷദ്വീപ് ആണ് സീപ്ലെയിൻ. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
1: സീപ്ലെയിൻ സർവീസ് നടത്തുന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാഷിം ഹുസൈൻ,
6: ട്രയൽ റൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് രാവിലെ 6:30 പുറപ്പെട്ട് തിരിച്ച് വൈകുന്നേരത്തെ 6:30 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തിരിച്ചെത്തുക എന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതായത് ടൂറിസ്റ്റുകൾക്കാണെങ്കിലും ലോക്കൽസ് ഐലൻഡേഴ്സിനാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം കൊച്ചി ടു കൽപ്പേനി ഐലൻഡ് 13 വരുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഒരു ഉഡാൻ സ്കീമുണ്ട്. ഉഡാൻ സ്കീമിലായി കഴിഞ്ഞാൽ ഇതിന് 5 ഇതിന്റെ പൈസ വരുന്നത്. ഇപ്പൊ നിലവിൽ ഉഡാൻ സ്കീമിലല്ല റൺ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഉഡാൻ സ്കീമിലാവാനാണ് സാധ്യത കൂടുതലും. അതുകൂടാതെ ഇതിന്റെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൽപ്പേനി, കവരത്തി, അഗത്തി, കടുമം, ഈ 3 പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പോർട്ടൽ ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയ അപ്ഡേഷനും കാര്യങ്ങളും അറിയാൻ പറ്റുക.
1: ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ,
7: തീർച്ചയായിട്ടും സീപ്ലെയിൻ ഓപ്പറേഷൻ ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര രംഗത്ത് വളരെയധികം മാറ്റമുണ്ടാക്കുമെന്ന് സംശയമില്ല. പൂർവാധികം ലക്ഷദ്വീപ് ജനതയ്ക്ക് യാത്രക്ക് ബദൽ സംവിധാനമായിട്ട് സീപ്ലെയിനെ കാണാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർക്ക് തന്നെ കൽപ്പിന് മുതൽ അകത്തി വരെ കവരത്തി, കിൽത്തൻ, കണവും ദ്വീപുകളൊക്കെ തന്നെ അവരുടെ യാത്ര റൂട്ടാക്കിയത് അത്യാവശ്യം യാത്ര ചെയ്യേണ്ടവർക്കും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഇവിടെ സ്ഥാപിതമാവുകയാണ്. തീർച്ചയായിട്ടും ലക്ഷദ്വീപ് മൊത്തത്തിലുള്ള വികസനത്തിലും ടൂറിസം വികസനത്തിനും സീപ്ലെയിൻ ഓപ്പറേഷൻ ഉപകരിക്കും. ഇത് പ്രാരംഭഘട്ടത്തിൽ തന്നെ എന്റെ ആദ്യഘട്ടം 2014 ലോകസഭയിലേക്ക് പോയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാരംഭം, ഇതിന്റെ ഈ പദ്ധതി ആവിഷ്കരിക്കണം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തുടക്കം കുറിച്ചിരുന്നു മിനിസ്ട്രിയിൽ തന്നെ. പിന്നെ വാട്ടർഡ്രോം എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ അന്ന് വരെ DGCA അതൊരു അതിന്റെ ഗൈഡ് ലൈൻസും അതിന്റെ ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യപ്പെട്ടിരുന്നില്ല. പല എടുത്തു എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിനുശേഷം അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ DGCA റെഡിയാക്കി ലക്ഷദ്വീപിലേക്ക് പരിശീലന പറക്കൽ നടത്തി. അത് ഇന്ന് മുതൽ സ്ഥിരമായിട്ട് ഒരു സംവിധാനം, ഇനി കൂടുതൽ സീപ്ലെയിനുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. തീർച്ചയായിട്ടും അത് വിപുലീകരിക്കപ്പെടുമ്പോൾ കൂടുതലായിട്ടും ദ്വീപുകാർക്കും ഇത്ര സൗകര്യം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും ഇത് നല്ലൊരു തുടക്കമായിട്ടാണ് കാണുന്നത്.
1: ലക്ഷദ്വീപിന് വേഗതയേറിയ ഒരു യാത്രാ ഓപ്ഷൻ മാത്രമല്ല വേണ്ടത്, ആ വേഗതയിൽ ദ്വീപിലെ മനുഷ്യരുടെ ആവശ്യങ്ങളും ഉൾപ്പെടണം. കൊച്ചിയിൽ നിന്നുള്ള സീപ്ലെയിൻ ദൂരങ്ങൾ കുറയ്ക്കും, എന്നാൽ അതിലും പ്രധാനമായി ഒരു കപ്പലിനായി ദിവസങ്ങളോളം കാത്തിരിക്കുന്നതിന് നിസ്സഹായതയും വൈദ്യസഹായം വൈകുമെന്ന ഭയവും ദ്വീപ് ജീവിതം നിശബ്ദമായി സഹിക്കുന്ന ഒറ്റപ്പെടലും കുറയ്ക്കാൻ ഈ യാത്രയ്ക്ക് കഴിയണം. ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്താൽ ഈ പദ്ധതി വെറുമൊരു വിമാനപാതയായി മാത്രമല്ല പ്രക്ഷുബ്ധമായ കടലിനു മുകളിലൂടെയുള്ള പ്രതീക്ഷയുടെ പാലമായി മാറും.

0: ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ.
1: ചെറുതായിട്ട് കോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
0: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുള്ളത്.
1: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
3: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും LPG വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ August 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനിക ആക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് യുഎസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് PJ.
4: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ച് ഇനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.2

0: 7-8 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
1: ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-ന് മത്സരം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1-ാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ നിയുക്ത MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്ക് ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം പരിണയം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: നമസ്തേനന്ദപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യമാണ്. അടുത്തിടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യത്തെ ജൈവ വൈവിധ്യ കലവറകളായി അംഗീകരിച്ച സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം. അടുത്തിടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യത്തെ ജൈവ വൈവിധ്യ കലവറകളായി അംഗീകരിച്ച സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 വരെ ആക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് rabi.ku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9787-4628-0487-2498832-9997-6501 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം ഡോ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ KEPCO കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്.

ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495000915 9495000923 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0787243857 8547837256 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. തിരുവനന്തപുരം മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ കൈമനം കൂൺപുരയിൽ സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തും. ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകും. കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചുകൊടുക്കുകയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ അവരിൽ നിന്ന് വിലക്കെടുക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847392479470229. നെടുമങ്ങാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 22 രാവിലെ 10 മുതൽ 3:30 വരെ കൂൺ കൃഷിയിൽ പരിശീലനം നൽകും. താൽപര്യമുള്ളവർ ഈ മാസം 21 വൈകിട്ട് 4 മണിക്ക് മുൻപ് 9446911451 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കുന്നവർക്ക് കൂൺ വിത്തും കൂൺ തടം തയ്യാറാക്കുന്നതിനുള്ള കവറും സൌജന്യമായി നൽകും. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ശ്രീ വിശാഖൻ തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം നടത്തും. ഇന്ത്യൻ സൊസൈറ്റി ഫോർ റൂട്ട് ക്രോപ്സുമായി സഹകരിച്ചാണ് ICAR CTCRIയിലെ മില്ലേനിയം ഹാളിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. മോളിക്കുലാർ ഇന്നൊവേഷൻ മുതൽ ആഗോള സ്വാധീനം വരെ രസതന്ത്രത്തിലെ നൊബേൽ സമ്മാനാർഹമായ കണ്ടുപിടുത്തങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ JN മൂർത്തി എൻഡോമെന്റ് പ്രഭാഷണം നടത്തും. ICAR CTCRI ഡയറക്ടർ ഡോ ജി ബൈജു അധ്യക്ഷ പ്രസംഗം നടത്തും. തിരുവിതാംകൂറിലെ മരച്ചീനി കൃഷിക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ തിരുവിതാംകൂറിന്റെ മുൻ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ സ്മരണാർത്ഥമാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: നമുക്കിനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: വിയറ്റ്നാമിനെ വിദേശ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഹോ ചി മിൻ 1890 May 19 ജനിച്ചത്. വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വിയറ്റ്മിൻ എന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം 1941 സ്ഥാപിച്ചത് അദ്ദേഹമാണ്. 1945 വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനുശേഷം രൂപീകരിക്കപ്പെട്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിന്റെ ആദ്യ പ്രസിഡന്റായും പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ദക്ഷിണ വിയറ്റ്നാമിന്റെ മുൻ തലസ്ഥാനമായിരുന്ന സൈഗോൺ യുദ്ധവിജയത്തിനുശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഹോ ചി മിൻ സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. വിയറ്റ്നാമിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ അങ്കിൾ ഹോ എന്നാണ് വിളിച്ചിരുന്നത്. അമേരിക്കയിലെ മനുഷ്യാവകാശ പോരാട്ട ചരിത്രത്തിലെ ശ്രദ്ധേയനായ മുസ്ലിം മന്ത്രിയും വംശീയ വിവേചനത്തിനെതിരെ പൊരുതിയ നേതാവുമായ മാൽക്കം എക്സ് 1925 May 19 ജനിച്ചത്. മാൽക്കം ലിറ്റിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. എന്നാൽ തന്റെ ആഫ്രിക്കൻ പൂർവികരുടെ യഥാർത്ഥ കുടുംബ പേര് തട്ടിയെടുക്കപ്പെട്ട അടിമത്തത്തിന്റെ പ്രതീകമായി ലിറ്റിൽ എന്ന പേരിനെ കണ്ട അദ്ദേഹം അതിനുപകരം അജ്ഞാതനാമത്തെ സൂചിപ്പിക്കുന്ന എക്സ് എന്നത് തന്റെ പേരിനൊപ്പം ചേർത്തു. 1965 February 21 ന്യൂയോർക്കിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഭാരതത്തിന്റെ 6th രാഷ്ട്രപതിയും ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുമായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡി 1913 May 19 ജനിച്ചത്. സംസ്ഥാന രൂപീകരണത്തിനുശേഷം 1956 ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായും കേന്ദ്രമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി നുസർവെൻജി ടാറ്റ 1904 May 19 അന്തരിച്ചത്. 1868 ഒരു ട്രേഡിംഗ് കമ്പനിയായി അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന് തുടക്കം കുറിച്ചു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, താജ്മഹൽ പാലസ് ഹോട്ടൽ, ജലവൈദ്യുത പദ്ധതി എന്നിവ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ബംഗാളി സാഹിത്യത്തിലെ പ്രഗത്ഭനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന മണിക് ബന്ദോപാധ്യായ 1908 May 19 ജനിച്ചത്. മണിക് ബന്ദോപാധ്യായയുടെ പ്രധാന നോവലുകളിലൊന്നാണ് പത്മാനദീർ മാജി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ചിത്രീകരിക്കുന്ന ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം കുബേരൻ എന്ന കടത്തുകാരനാണ്. ഗൌതം ഘോഷ് ഈ നോവലിനെ ചലച്ചിത്രമാക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ജനകീയ നേതാവ് ഇ കെ നയനാർ 2004 May 19 ഡൽഹിയിൽ വെച്ചാണ് അന്തരിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പല നേട്ടങ്ങളും നയനാർക്ക് അവകാശപ്പെടാം. ഭൂപരിഷ്കരണ രംഗത്തും തൊഴിലാളി ക്ഷേമരംഗത്തും ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹത്തിന്റെ വകയായിട്ടുണ്ട്. ജനകീയൻ എന്നതിനൊപ്പം ജനപ്രിയനുമായിരുന്നു അദ്ദേഹം. ഫലിതം കലർത്തി സരസമായി നല്ല ഒഴുക്കോടെ സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത്. അദ്ദേഹത്തിന്റെ ഫലിതോക്തികൾ പലതും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലതെല്ലാം ചെറിയ വിവാദങ്ങളിലേക്കും വഴിതെളിച്ചിട്ടുണ്ട്.
2: ചരിത്രത്തിൽ ഇന്ന്.

0: സമയം 7:15.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
4: വേനൽക്കാലത്ത് ശക്തമായ ചൂടും സൂര്യരശ്മികളും കാരണം നമ്മുടെ കണ്ണുകൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും അൾട്രാവയലറ്റ് കിരണങ്ങളും കണ്ണ് വരണ്ടുപോകാനും അലർജി, കണ്ണ് ചുവന്നുപോകൽ, കാഴ്ച മങ്ങൽ തോന്നൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് കണ്ണിന് ശരിയായ സംരക്ഷണ നൽകിയില്ല എങ്കിൽ കണ്ണിന് ഡ്രൈ ആയി, കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജി രോഗങ്ങള്, സൂര്യപ്രകാശം നേരിട്ടടിച്ചത് മൂലമുണ്ടാകുന്ന നേത്രസ്ഥലങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള്, കണ്ണിന്റെ തന്നെ സൺബേൺ എന്നൊരവസ്ഥയും മറ്റ് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കണ്ണിന്റെ സംരക്ഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വേനൽക്കാലത്ത് നമുക്ക് അവയെ സംരക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായും തീവ്രമായ സൂര്യരശ്മി ഏൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ യാത്ര ചെയ്യുന്നവർ സൺഗ്ലാസ് ധരിക്കേണ്ടതാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ തീർച്ചയായും അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള സൺഗ്ലാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കണ്ണിന് ക്ഷീണം കുറയ്ക്കുകയും ദീർഘകാല പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. കുട ഉപയോഗിക്കുന്നതും ക്യാപ്പ് ഉപയോഗിക്കുന്നതും സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കുന്നത് കുറയ്ക്കുവാൻ സഹായകമാണ്. ശരീരത്തിൽ മതിയായ വെള്ളം നിലനിർത്തുക, അതായത് നിർജലീകരണം ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കുക. കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കുടിക്കുവാൻ വേണ്ടി ഇരട്ടി മധുരമോ അല്ലെങ്കിൽ രാമച്ചമോ ഇട്ട വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ശുചിയായി ഇരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നതും കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമാണ്. ഇതിനു വേണ്ടി ഇരട്ടി മധുരം ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായി തണുത്തതിന് ശേഷം കണ്ണ് കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. തീവ്രമായ അലർജി പ്രശ്നമോ കണ്ണിൽ കുരുക്കളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഏതവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി കണ്ണിന്റെ മറ്റാരോഗ്യ പ്രശ്നങ്ങളും പരിഗണിച്ച് വേണം ചികിത്സിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ തൊടുന്നത് ഒഴിവാക്കുക. കൈകൾ വൃത്തിയാക്കി സൂക്ഷിക്കാതെ കണ്ണിൽ തൊടുന്നത് രോഗാണുബാധയ്ക്ക് സാധ്യതയുണ്ടാക്കുന്നു. കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധ വേണം. കോണ്ടാക്ട് ലെൻസ് കൂടുതൽ സമയം ധരിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വേനൽക്കാലത്ത് പൂളിലിറങ്ങി കുളിക്കുകയും കുളത്തിൽ കുളിക്കുകയും ചെയ്യുമ്പോൾ ലെൻസ് ധരിക്കരുത്. ഈ സമയത്തും നേത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ ഉപാധികൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല കുളിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വവും നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. കണ്ണില് കുരു, കണ്ണില് കരട് പോയ പോലെയൊക്കെ തോന്നുന്നു എങ്കിൽ തണുത്ത കംപ്രസർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുക. വേനലിൽ പുറത്തുള്ള പ്രകാശവും അതുപോലെ തന്നെ സ്ക്രീനിന്റെ ഉപയോഗവും കൂടി ചേർന്നാൽ കണ്ണിന് ക്ഷീണം അനുഭവിക്കും. ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 20 മീറ്റർ അകലത്തിൽ ഒരു 20 സെക്കൻഡ് നേരം കണ്ണ് നോക്കിയിരിക്കുക. കണ്ണടച്ച് കണ്ണിന് കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കുകയും വേണ്ടതാണ്. കണ്ണിന് ശക്തമായ വേദന, കാഴ്ചയിലെ പെട്ടെന്നുള്ള മാറ്റം, കൂടുതൽ ചുവപ്പ്, പഴുപ്പ്, പ്രകാശത്തിൽ അസഹിഷ്ണു

0: തോന്നുക, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. വേനൽക്കാലത്ത് മറ്റാരോഗ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ കണ്ണുകളുടെ സംരക്ഷണത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
10: ഇനി സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ചിത്രയും പാടിയൊരു ഗാനമാണ്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: തൊഴിൽ ദർശനം.
1: ഡൽഹിയിലുള്ള കംപ്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസ് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. ബിരുദം, ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 30 വയസ്സ് കവിയരുത്. 2 ഘട്ടങ്ങളിലായി നടത്തുന്ന സ്ക്രീനിംഗ്, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷ ഗൂഗിൾ ഫോം മുഖേനയാണ് അയക്കേണ്ടത്. അപേക്ഷയ്ക്കും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cag.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cag.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 31. കോഴിക്കോട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസോസിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവൈലൻസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഓപ്പറേറ്റർ, CCTV മോണിറ്ററിംഗ് സ്റ്റാഫായുള്ള 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimk.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. കാസർകോട്ടുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കാണ് അവസരം. 37 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും. സയന്റിഫിക് കോക്കനട്ട് ആൻഡ് ഇന്റർ ക്രോപ്സ് പ്രൊഡക്ഷൻ ടെക്നോളജി 9, അഗ്രോ പ്രോസസിംഗ് ഇൻ പ്ലാന്റേഷൻ ക്രോപ്സ് 2, കോക്കനട്ട് ക്ലൈംബിംഗ് 5, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇ ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് 7, ലബോറട്ടറി ടെക്നിക്സ് ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് 14. യോഗ്യത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇ ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് വിഷയത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ITയിലുള്ള ബിരുദവും ലബോറട്ടറി ടെക്നിക്സ് ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവുമാണ് യോഗ്യത. മറ്റു വിഷയങ്ങളിലേക്ക് 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കരുത്. പ്രായം 18-40 വയസ്സിനും ഇടയിൽ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇ ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ലബോറട്ടറി ടെക്നിക്സ് ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയങ്ങളിലേക്ക് June 3 മറ്റ് വിഷയങ്ങളിലേക്ക് June 2 അഭിമുഖം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെയും യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 9 ഹാജരാകണം. സ്ഥലം CPCRI കാസർഗോഡ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cpcri.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cpcri.gov.in. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ മഹാനദി കോൾഡ് ഫീൽഡ്സ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഫോർമാൻ, ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 500 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ ട്രെയിനി ഒഴിവ് 150. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ ഒഴിവ് 350. യോഗ്യത 10ാം ക്ലാസും ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITIയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് ₹1,180. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം

0: www.mahanadicall.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.mahanadicall.in.
1: തൊഴിൽ ദർശനം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കം അല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
6: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
5: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
6: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
5: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
6: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
5: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
7: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
8: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
7: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
8: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
9: മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചതോടുകൂടി ഗാന്ധി പ്രിട്ടോറിയയിൽ നിന്ന് 1893 ഒടുവിൽ ഡർബാനിലേക്ക് മടങ്ങി. തെക്കേ ആഫ്രിക്കയിലേക്ക് താൻ വന്ന കാര്യം ഭംഗിയായി അവസാനിപ്പിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുവാൻ തീർച്ചപ്പെടുത്തി. ഗാന്ധിക്ക് സമുചിതമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ ദാദാ അബ്ദുള്ള നിശ്ചയിച്ചു. ആ സൽക്കാര അവസരത്തിലാണ് അപചാരിതമായി ഒരു സംഭവമുണ്ടായത്. അവിടെ വെച്ച് നെറ്റാൾ മെർക്യൂറി എന്ന പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു വർത്തമാനം ഒരു സ്നേഹിതൻ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തിൽ വരുത്തുവാൻ പോകുന്ന ചില ഭേദഗതികളെക്കുറിച്ചുള്ളതായിരുന്നു അത്. നെറ്റാൾ നിയമസഭയിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടധികാരം ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ആ വോട്ടവകാശം എടുത്തുകളയാനുള്ള ഒരു ബിൽ നെറ്റാൾ നിയമസഭ മുമ്പാകെ കൊണ്ടുവരുന്നതിനെപ്പറ്റിയായിരുന്നു ആ പത്രത്തിൽ കണ്ടത്. ഗാന്ധിക്ക് ആ ബില്ലിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നില്ല. ദാദാ അബ്ദുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമാധാനം ഇതായിരുന്നു: ഈ വക കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ താൽപര്യം കച്ചവട കാര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ തന്റെ മടക്കയാത്ര ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അവരോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ഗാന്ധി സംശയിച്ചു. എങ്കിലും നിയമസഭ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ള ആ ബില്ല് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുവാനിടയുള്ള ആപത്തിനെപ്പറ്റി ഗാന്ധി അവരോട് പറഞ്ഞു. ആ ബില്ല് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെയും നശിപ്പിക്കും. ഇന്ത്യക്കാർ ആ ബില്ലിന്റെ ഗൌരവം മനസ്സിലാക്കാത്തതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഗാന്ധിയുടെ ഈ അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണു തുറപ്പിച്ചു. ആ ബിൽ അത്ര ഗൌരവമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടത് പ്രവർത്തിക്കുന്നതിനും ഗാന്ധി കുറെ ദിവസങ്ങൾ കൂടി അവിടെ പാർക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് ഗാന്ധിയെ പ്രേരിപ്പിക്കുവാൻ അബ്ദുള്ള സേട്ടുവോട് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കും? അദ്ദേഹം ഒരു ബാരിസ്റ്ററല്ലേ? ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണ്ടേ എന്ന് ദാദാ അബ്ദുള്ള പറഞ്ഞപ്പോൾ ഗാന്ധി ആ സംഭാഷണത്തിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാര്യത്തിൽ ഫീസിന്റെ പ്രശ്നമില്ല. ഇത് പൊതുപ്രവർത്തനമാണ്. എന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ നാട്ടുകാർക്ക് വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു മാസവും കൂടി താമസിച്ചുകൊള്ളാം. അങ്ങനെ

0: ആ യാത്രയായപ്പോൾ യോഗം ഒരു പ്രവർത്തക യോഗമായി മാറി. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷം താൻ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഗാന്ധി ആലോചന തുടങ്ങി. ഒരു മാസത്തേക്ക് യാത്ര നീട്ടിവെക്കാനും തീർച്ചപ്പെടുത്തി. പിന്നീട് തെക്കേ ആഫ്രിക്കയിൽ 20 കൊല്ലത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ആരംഭമായിരുന്നു അത്. സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ദാദ ആണ് നേറ്റാളിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും വലിയ പ്രമാണി. അദ്ദേഹത്തെക്കാൾ അധികം പണമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അത്ര താൽപര്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. യാത്രയയപ്പ് യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ നേറ്റാളിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിൽ സെയ്ദ് മുഹമ്മദ് ഹാജി ദാദയാണ് അധ്യക്ഷത വഹിച്ചത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സികളും കച്ചവടക്കാരും അവരുടെ ഗുമസ്തന്മാരും അങ്ങനെ പല തരക്കാരും അവിടെ വന്നു ചേർന്നു. ഇന്ത്യക്കാരെ പൊതുവായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുവാനായി ആ തരത്തിൽ ഒരു പൊതുയോഗം അതിനു മുമ്പ് അവിടെ നടന്നിട്ടില്ലായിരുന്നു. നിയമസഭയുടെ ഈ തീരുമാനത്തിന് ശേഷം വെറുതെ ഇരിക്കുവാനല്ല ഗാന്ധി നിശ്ചയിച്ചത്. ആ തീരുമാനത്തിൽ ഇന്ത്യക്കാർക്കുള്ള ആക്ഷേപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊളോണിയൽ സെക്രട്ടറിക്ക് ലണ്ടനിലേക്ക് ഒരു ഹർജി അയച്ചു. ഇന്ത്യക്കാരിൽ ചിലർക്ക് നേറ്റാളിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെന്നും അത് എടുത്തുകളയുന്നത് കടുത്ത അനീതിയാണെന്നും ഒരു ബ്രിട്ടീഷ് കോളനിയായ നേറ്റാളിൽ ഇത്തരം അനീതികൾ അനുവദിച്ചുകൂടാത്തതാണെന്നും ഗാന്ധി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: സൂരജ് സന്തോഷ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം സർവമായ. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: 13:2:26, 13:3:39, 17:5 അത് എഴുതി ഗുണിച്ചു നോക്കണം, 7:35.
1: എന്തോ വലിയ ജോലിയാണല്ലോ, എന്താ വിരളൊക്കെ മടക്കി കണക്ക് കൂട്ടുന്നത്?
0: ഓ, തെറ്റിച്ച്. എന്റെ ഗംഗാരേട്ടാ, നിങ്ങൾ എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു.
1: നീ സാധാരണ മറ്റുള്ളവരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുകയാണല്ലോ പതിവ്.
0: എന്തോ ഒന്ന് മനസ്സിൽ വച്ച് പറയുന്നത് പോലെ ഉണ്ടല്ലോ, എല്ലാം പറഞ്ഞു തീർത്തതാണല്ലോ.
1: ആ, അത് പോട്ടെ, ഇതെന്തിൻ്റെ കണക്കാ? കുറച്ചല്ലേ ഉള്ളൂ.
0: വയൽവാരത്തെ തേങ്ങയുടെ കണക്കാ, ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല.
1: നീ തേങ്ങാ തിരുമതി വരെ നടത്തിയോ? ആകപ്പാടെ ഒരു അങ്കലാപ്പ് ഞാൻ വന്നപ്പോ.
0: ദേ, വേണ്ടാത്തത് പറയരുത് കേട്ടോ. കുട്ടപ്പായിക്ക് പല കുഴപ്പവും കാണും, പക്ഷേ കുട്ടപ്പായി സത്യസന്ധനാണ്.
1: ഇടയ്ക്കിടെ ഇങ്ങനെ തനിയെ പറയുന്നത് നല്ലതാ, കുറച്ചു കഴിയുമ്പോ നമ്മൾ തന്നെ അത് വിശ്വസിച്ചു തുടങ്ങും.
0: ഗംഗാരേട്ടാ, നിങ്ങൾ എന്തോ ആലോചിച്ചുറച്ചു വന്നിരിക്കുകയാണോ എന്നെ കൈകാര്യം ചെയ്യാൻ?
1: നീ ആ കണക്കിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ.
0: പൊന്ന് ഗംഗാരേട്ടാ, ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, ഞാൻ ചെയ്തോളാം.
1: എനിക്ക് പറ്റത്തില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ. നിന്റെ അത്രയും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ.
0: ഒരു പുതിയ പേപ്പർ എടുത്തോ, ഞാൻ എഴുതി പകുതിയാക്കിയത് കൊളവാക്കണ്ട.
1: ഇതിലൊരു 1532 രൂപ അധികമുണ്ടല്ലോ. നീ എന്തോ ചില ചിലവുകൾ എഴുതാൻ വിട്ടിട്ടുണ്ട്.
0: ഇത്ര പെട്ടെന്നോ? നോക്കട്ടെ. എന്റെ ഗംഗാരേട്ടാ, അത് ശരിയാ, നിങ്ങൾ കണക്കിൽ ഇത്രം എടുക്കാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും വിട്ടുപോയി കാണും. നിങ്ങൾ വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. കത്രീന ചേട്ടത്തി, 2 ചായ വേണം.

0: ചായ കുടിക്കാം, പക്ഷേ ശ്രദ്ധിക്കണം കുട്ടപ്പായി, എപ്പോ വേണമെങ്കിലും തെറ്റാവുന്നതാ കണക്ക്.
1: ഇങ്ങേരിതെന്തുവാ പറയുന്നേ? എന്നാലും എന്തോ ഉണ്ട്.
2: ഇവിടെ എന്തോ പണി നടക്കുന്നു അല്ലേ? ഗേറ്റ് കടന്നപ്പോ തന്നെ ശബ്ദം കേട്ടു. പ്രകാശന്റെ നേതൃത്വത്തിലാണോ പണി?
3: അല്ല ഫാദർ, ഇതിന്റെ ആള് വേറെയാ.
4: ഞാനാണ് ഫാദർ, ഇതിന്റെ ആർക്കിടെക്ട്.
2: പുതിയ അലമാരകൾ പണിയാണോ?
3: പുസ്തകം വെക്കാനുള്ള അലമാരകളാണ്. അച്ഛന്റെ പുസ്തകങ്ങൾ, പിന്നെ അനുവിന്റെ പുസ്തകങ്ങൾ കുറെ ഉണ്ട്.
4: ഫാദറെ, ഈ മഹാൻ പ്രകാശ് ഐ എ എസ് ഇവിടെ വന്നിട്ട് ഇത്രയും നാളായല്ലോ. ഈ വീട് എങ്ങനെയാ ഉള്ളതെന്ന് ഇടം കണ്ണുകൊണ്ടുപോലും നോക്കിയിട്ടില്ല.
2: പ്രകാശ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, ഒന്നിലും ഒരു വീഴ്ച കണ്ടില്ല.
3: ഇതൊക്കെ ഇവളോട് പറയുന്ന എന്തിനാ ഫാദർ? ഇവൾ വല്ലപ്പോഴും ഒരിക്കൽ വരുന്നത് തന്നെ ഭരിക്കാനാണ്. ഇപ്പോ ഞാനാണിര.
4: ഫാദറിനെ പോലെ പ്രശംസിക്കാൻ ആളുള്ളപ്പോ ആരും മഹാന്മാരാവും.
3: ഓഹോ,
4: ഇവിടെ നാലുപാടും ചിതല് കയറി വാതിൽപ്പടിയൊക്കെ ഇളകി മേൽക്കൂരയിലെ പല സ്ഥലത്തും ഓടിളകിയിരിക്കുന്നു. എന്റെ അച്ഛന്റെ പുസ്തകങ്ങൾ കുറെ നിലത്തിരുന്ന് ചിതല് കയറി തുടങ്ങി. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല, എന്നിട്ടും ഗംഭീരമായി നോക്കി നടത്തുന്നുവെന്ന് പ്രശംസ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.
2: ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല. കുട്ടപ്പായി സാധാരണ വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ.
3: ഇവള് വെറുതെ എക്സാജറേറ്റ് ചെയ്യുക ഫാദർ, അതിനും മാത്രം ഒരു പ്രശ്നവുമില്ല. ഇവിടുന്ന് അമ്മയെ അച്ഛനെയും വിളിച്ച് കുറ്റം പറയുക, അതാണ് ഇവളുടെ ജോലി.
4: കുട്ടപ്പായി, അവൻ തിരുമുമ്പി വേലയുടെ ആളായി മാറി. പ്രകാശേട്ടനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ഉത്തരവാദിത്വമുള്ള ഒരു പ്രശംസയിൽ വീണാൽ വീട് ചിതലരിക്കും.
2: പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം, ഒരുമിച്ച് നിന്ന് വേണ്ടതുപോലെ ചെയ്യുക. ഈ പ്രശ്നത്തിൽ മധ്യസ്ഥനാവാൻ ഞാനില്ലേ, പള്ളിയിലൊരു കമ്മിറ്റിയുണ്ട്.
3: യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു.
5: അനിച്ചേച്ചി, ബേബി ടീച്ചർ വരുന്നു, ഞാൻ പോട്ടെ?
4: നീ എത്ര നാൾ പേടിക്കും, ഇവിടെ നിക്ക്.
6: അനു, ഞാൻ ഫോണിൽ വിളിച്ചു. എടുക്കും കട്ടാവും, എടുക്കും കട്ടാവും. ആരെങ്കിലും മനഃപൂർവ്വം കട്ട് ചെയ്യുന്നതാണോ എന്തോ?
5: ഞാൻ കട്ട് ചെയ്തിട്ടില്ല ടീച്ചറേ.
4: ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ബേബി ചേച്ചി, ഇവന് ബേബി ചേച്ചി പേടിയാ.
6: അയ്യോ കുട്ടപ്പായി, എന്തിനാ പേടിക്കുന്നത്? അന്ന് ഞാൻ സുഖമില്ലാത്തപ്പോ എന്തോ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട.
5: ഉറപ്പായിട്ടും ടീച്ചർക്ക് എന്നോട് ഒരു വിഷമവുമില്ലല്ലോ.
4: നിന്നോട് ആർക്കാ വിഷമം, നീ എല്ലാവരുടെ പ്രിയപ്പെട്ടവനല്ലേ.
6: അങ്ങനെ അങ്ങ് പറയാൻ വയ്യ. എന്നാലും എനിക്ക് കുട്ടപ്പായിയോട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുട്ടപ്പായി കുറച്ച് നന്നാവാനുണ്ട്.
5: ഞാൻ നന്നായി ടീച്ചർ? നമുക്കൊരുമിച്ച് നിന്നാൽ ടീച്ചറുടെ ഇമേജ് നന്നാക്കാൻ ചില ഉപദേശങ്ങൾ ഞാൻ തരാം.
4: എന്റെ കടവുളേ, നീ ബേബി ചേച്ചിയുടെ പക്ഷത്തായോ? എന്തൊരു ലോകം.
6: ഒരു കാര്യം ഉറപ്പാണ്, കുട്ടപ്പായി ഒരു ബുദ്ധിരാക്ഷസനാണ്. എന്താ കുട്ടപ്പായി പറയാനുള്ളത്?
5: നമുക്ക് ടീച്ചറുടെ വാർഡ് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
4: ഓ, ഉപദേശം ആ വഴിക്കാണ്. ചങ്കരൻ എന്തായാലും ഉടനൊന്നും തെങ്ങിനിറങ്ങില്ല.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
10: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
9: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
10: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
9: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
10: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

0: മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
1: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
3: മഹാരാഷ്ട്ര പാൽഘർ ജില്ലയിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജൊനാസ് ഗാർസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ അഭിനന്ദന പ്രവാഹം. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ അഭിനന്ദനം അറിയിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം കുറിച്ചത്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്ന് പറയാം. അടുത്തിടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യത്തെ ജൈവ വൈവിധ്യ കലവറകളായി അംഗീകരിച്ച സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം കൊച്ചിയിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് എക്കോളജി CMLRE, അതുപോലെ പൂനെയിലെ അഖാർകർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭൂമിയിലെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ, സസ്യങ്ങൾ, സൂക്ഷ്മാണുക്കൾ, അവയുടെ ആവാസ വ്യവസ്ഥ എന്നിവയുടെ ആകെത്തുകയാണ് ജൈവ വൈവിധ്യ കലവറകൾ.

0: ഗോധ എന്ന ചിത്രത്തിനു വേണ്ടി സിതാര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ. മഴ,
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
3: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
4: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
3: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
4: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
5: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
6: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
5: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
6: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
5: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
6: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
5: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
0: നമസ്തേ അനന്തപുരിയിലിനി കാലം സാക്ഷി.
7: കാക്കനാടൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ കഥകളും നോവലുകളും എഴുതി മലയാളത്തെ വിസ്മയിപ്പിച്ച ജോർജ് വർഗീസ് കാക്കനാടൻ 1935 April 23 ജോർജ് കാക്കനാടൻ്റെയും റോസമ്മയുടെയും മകനായി തിരുവല്ലയിൽ ജനിച്ചു. കൊല്ലം SN കോളേജിലെ കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂൾ അധ്യാപകനായും റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1967 സാഹിത്യത്തിൽ ഗവേഷണത്തിന് സ്കോളർഷിപ്പോടെ ജർമ്മനിയിലെത്തിയ കാക്കനാടൻ ലീപ്സിഗറിലെ കാൾമാർക്സ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതികളിൽ സാഹിത്യകാരനുള്ള പങ്ക് എന്ന വിഷയത്തിൽ പ്രൊഫസർ ക്ലൗസ് ട്രേഗറുടെ കീഴിൽ ഗവേഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അവിടെ വച്ച് ഹെർദർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 മാസം ജർമ്മൻ ഭാഷ പഠിച്ചു. പക്ഷേ ഗവേഷണം മുഴുമിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നീട് മലയാളനാട് വാരികയുടെ പത്രാധിപ സമിതി അംഗമായി. നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും യാത്രാനുഭവങ്ങളുമായി 40-ലധികം കൃതികൾ കാക്കനാടൻ്റെ തൂലികയിൽ പിറന്നിട്ടുണ്ട്. ഓണപ്പുടവ, പറങ്കിമല, ചിതലുകൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ ധാരയ്ക്ക് അടിത്തറയിട്ട എഴുത്തുകാരിലൊരാളായിരുന്നു കാക്കനാടൻ. അശ്വത്ഥാമാവിൻ്റെ ചിരി എന്ന കഥാസമാഹാരത്തിന് 1980 ഒറോദ എന്ന നോവലിന് 1984 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2005 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ജീവിതത്തിലും സാഹിത്യത്തിലും ഒരു നിഷേധിയുടെ സ്വരമുയർത്തിയ കാക്കനാടൻ 2011 October 19 ഈ ലോകത്തോട് വിട പറഞ്ഞു.
8: കാലം സാക്ഷിയിൽ ഇന്ന് കാക്കനാടനുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
9: എന്നെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രം ഒരു പ്രധാന ഘടകമായിരുന്നിട്ടില്ല. എന്റെ ഇപ്പൊ എല്ലാ കഥകളിലും എല്ലാ നോവലുകളിലും ആദ്യം ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നു, പിന്നെ ആ ഐഡിയ രൂപം പൂണ്ടു വരുമ്പം ചില കഥാപാത്രങ്ങൾ കൂടെ വരുന്നു. ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള പലരാണ്. പല രീതിയിലുമ്പോഴാണ് ഒരു കഥാപാത്രമാണ്. ഇപ്പൊ സാക്ഷിയിലെ നാരായണൻകുട്ടി എന്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, KS നായർ. അവൻ വേണം വേണ്ടി വന്നാൽ ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പാണെന്ന് പറയാം. എന്നാൽ അവനാണോ? അതല്ലായിരുന്നു. കാരണം സിമിലർ സ്വഭാവമുള്ള പല സുഹൃത്തുക്കളും നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ചില അത്ര അടുത്ത സുഹൃത്തുക്കളല്ല, ചില പരിചയക്കാരെ വഴിക്ക് വെച്ച് കാണുന്ന പരിചയക്കാര്, പിന്നെ ഈ രീതി പെരുമാറിയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള കേട്ട് കേൾവികള്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല ഞാൻ. പക്ഷേ പല കഥാപാത്രങ്ങളും ഒത്തുചേർന്ന്, ഇപ്പൊ രാജീവ് കുമാറിനെ കുറിച്ച് എനിക്ക് എഴുതണമെന്ന് തോന്നിയാൽ രാജീവ് കുമാറിന്റെ കഥ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. എഴുതുന്ന ആളും രാജീവ്കുമാറിനോട് സാമ്യമുള്ള ഏതെങ്കിലും സ്വഭാവത്തിൽ, രൂപത്തിലോ ഭാവത്തിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ വീക്ഷണത്തിലോ സാദൃശ്യമുള്ള ഒത്തിരി ക്യാരക്ടേഴ്സിനെ എല്ലാം കൂടെ ചേരുമ്പോഴേ ഒരു പുതിയ കഥാപാത്രം വരുന്നുള്ളൂ. അപ്പോൾ ഒരാളിൽ നിന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല.
10: ഈ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴാണ് എഴുതുന്ന സമയം?
9: എഴുതാനുള്ള സമയം നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് നടക്കുന്നത് ഒരു വെളുപ്പിനെ 3-3.5 മുതൽ നേരം വിളിക്കുന്ന വരെയാണ്. കാരണം നേരം വിളിച്ചു കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങൾ, ഈ സമയം ഒരു ടോട്ടൽ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്.
8: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കാക്കനാടന്റെ ശബ്ദം.

0: ചിത്ര പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം മമ്മി ആൻഡ് മീ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം സെജോ ജോൺ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: ഇനി നമുക്ക് ചുറ്റും. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ കേശവദാസപുരം റോഡിൽ ഇന്ന് രാവിലെ 8 മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഉള്ളൂർ ഭാഗത്തുനിന്ന് കേശവദാസപുരം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല. ശ്രീകാര്യം ഭാഗത്തുനിന്ന് ഉള്ളൂർ വഴി കേശവദാസപുരം പട്ടം ഭാഗത്തേക്കും മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് ഉള്ളൂർ വഴി കേശവദാസപുരം ഭാഗത്തേക്കും പോകുന്ന KSRTC ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ് മുറിഞ്ഞപാലം പൊട്ടക്കുഴി പട്ടം വഴിയും ചെറിയ വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ് ചാലക്കുഴി വഴിയും പോകണം. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ June 8 വൈകിട്ട് 4 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD www.ihrd.ac.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8547005000. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SCBC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC/ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560-361 അല്ലെങ്കിൽ 2560-362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
2: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
1: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
4: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
5: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
4: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
4: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
5: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
4: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിന്.
0: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സല്ലാവം, ഗാനരചന കൈതപ്രം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: ദുസ്വപ്ന സങ്കുലമായ ഒരു രാത്രിയായിരുന്നു രാമൻ മാസ്റ്റർക്ക്. ഉറക്കം വരുന്നില്ല. ഭൂതകാലത്തിന്റെ നിഴലുകൾ ഉള്ളിൽ കെട്ടിപ്പിണഞ്ഞ് കളിക്കുന്നു. വിചാരങ്ങൾ ഒരു പതനത്തിലെത്തുമ്പോൾ അയാൾ നെടുവീർപ്പോടെ ചോദിക്കും, ആ കുഞ്ചുകുട്ടിയാണോ ഇത്? പുറത്ത് ഇലപ്പുറത്തു വീഴുന്ന മഞ്ഞുതുള്ളികൾ അപസ്മാര രോഗിയുടെ പല്ലുകടി പോലെ ഇടതടവില്ലാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആവിവണ്ടിയുടെ വേഗത്തിൽ സംഭവങ്ങൾ വന്ന് മേലേക്ക് കയറുകയാണ് ചെയ്തത്. അയാൾ തളർന്നിരുന്നു. പുലരാറായപ്പോൾ അയാൾ ഉറങ്ങിപ്പോയി. മാധവിയമ്മ വന്ന് വിളിച്ചിട്ടാണ് മാസ്റ്റർ ഉണർന്നത്. സംഭ്രമത്തോട് ചോദിച്ചു, എന്തേ? എന്തൊരു വിറയാണ്, ഒന്ന് വന്നു നോക്കൂ. മാസ്റ്റർ അമ്പരന്ന് അവിടെ തന്നെ ഇരുന്നു.
11: എന്താ പൊട്ടം കളിക്കുന്നത്? ഇങ്ങോട്ട് വരൂ.
10: മാസ്റ്റർ മാധവിയമ്മയെ പിന്തുടർന്നു. കുഞ്ചുകുട്ടി കിടക്കുന്ന മുറിയുടെ വാതിൽക്കലേക്ക് ചെന്നു. അവിടെ വിറയലും ഞരക്കവുമാണ്.
11: എന്താണിത്?
10: മാസ്റ്റർ മന്ത്രിക്കും പോലെ ചോദിച്ചു.
11: കണ്ണില്ലേ മുഖത്ത്?
10: മാധവിയമ്മ വലിച്ചൊരു നോട്ടം വിട്ടു. മാസ്റ്റർ കണ്ണുകൾ ഒന്ന് കൂട്ടിത്തിരുമ്മി നിശബ്ദനായി നിന്നു നോക്കി.
11: പനി തൊട്ടാൽ പൊള്ളും.
10: വലഞ്ഞല്ലോ ദേവരേ എന്ന് മാസ്റ്റർ പറഞ്ഞില്ല. മുഖം തിരിച്ചു നടന്നു. ഉമ്മറത്തെ ബെഞ്ചിൽ വന്നിരുന്ന് ദൂരത്തേക്കു നോക്കി. സൂര്യൻ ഉദിച്ചു വരികയാണ്. ഒരു ചോര കുഞ്ഞിനെപ്പോലെയുണ്ട്. ശാലീനമായ പുലർക്കാല പ്രഭ പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നു. തലേനാളത്തെ ഉറക്കമിളക്കലും ദുസ്വപ്നങ്ങളും മാനസിക സമ്മർദ്ദവും കൂടി അയാളുടെ ബുദ്ധിയിൽ ഒരുതരം പാട കെട്ടിച്ചിരിക്കുന്നു. അവ്യക്തങ്ങളും ഉദ്വേഗകരങ്ങളുമായ ചില ചിത്രങ്ങൾ മുമ്പിലൂടെ കടന്നുപോകുന്നുവെന്ന് മാത്രമാണ് രാമൻ മാസ്റ്റർക്ക് മനസ്സിലായത്.
11: എന്താ മണ്ണപ്പനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്?
10: ഭാര്യയുടെ ആ ചോദ്യം അയാളെ ഞെട്ടിച്ചു. ഒരു ചെവി പൊട്ടനെ പോലെ മുഖമുയർത്തി ചോദിച്ചു,
11: ഏ ഭഗവാനെ, നിങ്ങളുടെ ബുദ്ധി വല്ലാത്തൊരു ബുദ്ധിയാണ്.
10: അതെ,
11: അതവിടെ കിടന്ന് ചാവും. ഏ, ഈ മഹാപാപം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യെന്ന്.
10: എന്താണ് വേണ്ടത്? ശാന്തസ്വരത്തിൽ തന്നെ മാസ്റ്റർ അന്വേഷിച്ചു.
11: ഒരു വൈദ്യനെ വിളിക്കൂ.
10: അതിനയാൾ മറുപടി പറഞ്ഞില്ല. ഒരു വേഷ്ടിയെടുത്ത് ചുമലിലിട്ട് പുറത്തേക്ക് നടന്നു. അരമണിക്കൂറിനുള്ളിൽ വൈദ്യനുമായി തിരിച്ചെത്തി. വൈദ്യൻ ആകെയൊന്നു നോക്കി.
11: ഈറ്റുസന്നിയുടെ ലക്ഷണമാണ്.
10: മാസ്റ്റർ ഒന്നു മൂളി. മാസ്റ്ററും വൈദ്യനും പുറത്തേക്ക് കടന്നു. ഉമ്മറത്തെത്തിയപ്പോൾ മാധവിയമ്മ ചോദിച്ചു,
11: എന്താ സ്ഥിതി വൈദ്യരെ?
10: സൂക്ഷിക്കണം.
11: സൂക്ഷിക്കുകയല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സ്വതേ തന്നെ ഈ വീട് ഒരു കൂനാണ്, അതിന്മേലൊരു കുരുവും.
10: ഇവരെ മനസ്സിലായില്ല.
11: ദാ,
10: മാധവിയമ്മ ഭർത്താവിനെ ചൂണ്ടിക്കൊണ്ട് തുടർന്നു,
11: ഉണ്ടാക്കിത്തന്ന സമ്പത്താണ്.
10: പേറ് കഴിഞ്ഞപ്പോൾ ഇറക്കിവിടണമെന്ന് ഞാൻ പറഞ്ഞു.
11: നീയാണ് ആപത്തൊക്കെ വരുത്തിയത്.
10: മാസ്റ്ററും വിട്ടില്ല.
11: നിങ്ങളാണ്, നീയാണ്.
10: ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. വൈദ്യർ ഇടപെട്ട് സമാധാനം സ്ഥാപിച്ചു. അയാൾ മാധവിയ

0: അമ്മയുടെ ഭാഗത്തുകൂടി. അവരെ കുറ്റം പറയണ്ട, സ്ത്രീകളുടെ മനസ്സ് വേഗമലിയും. ഈ മനസ്സ് കരിങ്കല്ല എന്ന് ഭർത്താവിനെക്കുറിച്ച് ഒരഭിപ്രായവും പുറപ്പെടുവിച്ച് അവർ അകത്തേക്ക് പോയി. വൈദ്യൻ മരുന്നുകൾ വിധിച്ചു, ദക്ഷിണ വാങ്ങി പുറത്തേക്കും കടന്നു.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ മനസ്സിനെ കീഴടക്കിയ പുഷ്പമാണ് സൗഗന്ധികമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൗഗന്ധികത്തിൻ്റെ സുഗന്ധം പോലെ അതിൻ്റെ ഓരോ ദളത്തിലും പ്രണയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രണയത്തിൻ്റെ സൗരഭ്യം പരത്തുന്ന സൗഗന്ധികങ്ങളെ പ്രമേയമാക്കിയ ചില ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യം ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് കേശവും ചിത്രയും പാടിയ ഗാനമാണ്. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ അടുത്തത് വാണിജയറാമും കൃഷ്ണചന്ദ്രനും പാടിയൊരു ഗാനമാണ്. ചിത്രം മഹാബലി. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം എം കെ അർജുനൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം. അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
5: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP-IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
6: ഇന്നീ പരിപാടിയിൽ യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
7: ശരീരം, മനസ്സ്, ആത്മാവ് ഈ മൂന്ന് നെടുംതൂണുകളിൽ അധിഷ്ഠിതമാണ് യോഗയുടെ ചര്യകൾ. ഇവയുടെ സന്തുലനാവസ്ഥ ലക്ഷ്യമിട്ട് അതിലൂടെ മോക്ഷപ്രാപ്തി കൈവരിക്കുക എന്നത് തന്നെയാണ് യോഗയുടെ ആത്യന്തിക ലക്ഷ്യവും. അമിതവണ്ണം അഥവാ ഒബിസിറ്റി എന്നത് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇതിൽ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന കണക്കുകളും ഹെൽത്ത് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമിതവണ്ണം മിക്കപ്പോഴും ഉണ്ടാകുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള കാലറീസ് അഥവാ ഊർജം നഷ്ടപ്പെടുത്തുന്ന ഊർജത്തെക്കാളും കൂടുതലാകുമ്പോഴാണ്. ഇതിനും പുറമെ ജനിതക വൈകല്യങ്ങൾ, തൈറോയിഡ് അബ്നോർമാലിറ്റീസ് പോലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയിലും അമിതവണ്ണം ഉണ്ടാകാം. അമിതവണ്ണമുള്ളയാളിൽ അനിയന്ത്രിതമായി കൊഴുപ്പ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിയുകയും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരിൽ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വേസ്റ്റ് സർക്കംഫറൻസ് എന്നിവ കൂടുകയും ശരീരം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായി പ്രകടം ആക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, കൂടുതലായി വിയർക്കുന്നു, മുട്ടുവേദന, പ്രത്യേകിച്ചും കാൽമുട്ടുവേദന, ആഹാരം കൃത്യമായി ദഹിക്കാതെ ഗ്യാസ് ട്രബിൾ, വയർവീർപ്പ് മുതലായവ ഉണ്ടാകുക, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ത്രീകളിലാണെങ്കിൽ PCOD, ഇതിനുപരി ഏറ്റവും അപകടകാരിയായി ഹൃദ്രോഗവും. ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന അമിതവണ്ണം യോഗയിലൂടെ ഗണ്യമായി നിയന്ത്രിക്കാം. എന്നാൽ ഹോർമോൺ വ്യതിയാനം കൊണ്ടും മറ്റ് ജനിതക തകരാറു മൂലവും ഉണ്ടാകുന്ന അമിതവണ്ണത്തിൽ കൃത്യമായ വൈദ്യസഹായത്തോടൊപ്പം മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്ന രീതിയിൽ യോഗ പരിശീലിക്കാം. അമിതവണ്ണമുള്ളവരിൽ യോഗ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ അവരിൽ ശ്വാസഗതി താളം തെറ്റിയതാകാം. ആദ്യം ലൂസനിങ് എക്സസൈസ് കൊടുത്ത് വളരെ ചെറിയ ആസനമുറകൾ അഭ്യസിക്കാം. ശ്വസനഗതിക്ക് അനുസരിച്ചു മാത്രം അത് ചെയ്യുക. അതോടൊപ്പം ഭക്ഷണ ക്രമീകരണവും വളരെ കരുതലോടെ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ കൈക്കൊള്ളണം. ലഘു പ്രാണായാമങ്ങളായ അനുലോമ വിലോമ പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം എന്നിവ ആദ്യം അഭ്യസിക്കാവുന്നതാണ്. സൂര്യഭേദി പ്രാണായാമവും അളവിനനുസരിച്ച് നൽകുന്നത് അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് സന്തുലനാവസ്ഥയിലെത്തിക്കാൻ സഹായിക്കും. ശ്വാസഗതി മെച്ചപ്പെട്ടു തുടങ്ങുമ്പോൾ സൂര്യനമസ്കാരം ശീലിക്കാൻ കഴിയും. വിദഗ്ധ യോഗ പരിശീലകന്റെ സഹായത്തോടെ മാത്രം ചെയർ സൂര്യ നമസ്കാരം പോലുള്ളവ ചെയ്യാം. അതിനിടയിൽ അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ആസനങ്ങളായ നൌകാസനം, ഭുജംഗാസനം, ധനുരാസനം, ഹസ്തപാദാസനം, ചക്കിചലാസനം എന്നിവ പൂർണ്ണ ശ്രദ്ധയോടെ അഭ്യസിക്കാം.
6: യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
4: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം സമാപിക്കുന്നു.
8: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
8: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

0: സമയം 9 മണി. ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ. മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയ പാടവവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയ രംഗത്ത് മികവോടെ തുടരുന്നു.

0: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സോന നായർ. ഇന്ന് ഈ ഹലോ പ്രിയ ഗീതത്തിലേക്ക് എന്നോടൊപ്പം സംസാരിക്കാൻ, ഇല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാൻ, നിങ്ങളോടൊപ്പം പാട്ട് ആസ്വദിക്കാൻ ഞാനുണ്ട്. ഇന്ന് നമുക്ക് ആരൊക്കെ വിളിക്കുന്നു എന്ന് നമുക്കറിയാം. നിങ്ങളുടെ ഓരോ കോളും വലിയ സന്തോഷം തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഹലോ.
1: ഹലോ, ആ നമസ്കാരം മാഡം.
0: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. എനിക്ക് വളരെ ഇഷ്ടമാണ് മാഡത്തിന്റെ സൗണ്ട്, ഭയങ്കര ഇഷ്ടമാണ്.
0: താങ്ക് യു സോ മച്ച്. പേരെന്താണ്?
1: എന്റെ പേര് പുഷ്പകുമാരി എന്നാണ്.
0: പുഷ്പകുമാരി, ശ്രീകാര്യത്ത.
1: മാഡം മുമ്പ് ദൂരദർശനിലെ ഒരു പരിപാടി നടത്തിയപ്പോഴത്തേക്കും വർഷങ്ങളായി മാഡം ഒരു പാട്ട് പാടിയായിരുന്നു. അതെന്താ മനസ്സിൽ നിന്ന് വാങ്ങിട്ടില്ല. കടലിൽ നിന്ന ചിത്രത്തിലെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാം, ആയിരം
0: പേര്
1: വരും കൂടെ കരയ എൻ നിഴൽ മാത്രം വരും, എൻ നിഴൽ മാത്രം വരും. ആ പാട്ട് വേറെ അമ്മ പാടിയായിരുന്നു.
0: അതെ അതെ അതെ,
1: പാടിയേ കൊള്ളായിരുന്നു. അമ്മ പാടിയെന്നാലോ

0: പോരെ.
1: അന്ന് പഴയ പോലെ തന്നെ.
0: അപ്പോ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണ്?
1: മേഡം ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മ,
1: രണ്ട് മക്കളുണ്ട്, ഒരു ടൂറ് പോയിരിക്കുന്നു. ഞാനും ഭർത്താവും മാത്രമേ ഉള്ളു വീട്ടില്.
0: ഓ ശരി. അപ്പോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് തയ്യൽ കട നടത്തിയിരുന്നു അന്നേരം മുതല്. അപ്പം ഇപ്പം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ ശ്രീയാരിത്തോട്ട് വന്നത്. കടയൊക്കെ വിട്ടിട്ട് ഇപ്പം മോളെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, താരങ്കും സാഗേരും, അവരെ നോക്കണം.
0: അതെ അതെ, അതൊരു സന്തോഷമല്ലേ, കുഞ്ഞുങ്ങളെ പേരെ കുഞ്ഞുങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നതും അല്ലേ. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്, ഒരു ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ്. അപ്പൊ അത് നമ്മളത് കേൾക്കുമ്പോ പോലും നമ്മുടെ കണ്ണ് നിറയും ശരിക്കും പറഞ്ഞാല്.
1: അതെ
0: അതെ, സീരിയല് ഇപ്പൊ സ്വയംവര പന്തല് സീരിയല് ചെയ്യുന്നുണ്ട്, കാണണം. ഒരു വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് സ്വാമിനി. ഓ ശരി,
1: കാഴ്ചക്കുറവുണ്ട് അത് വേറെ.
0: ഓ ശരി ശരി. വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. താമസം നാലാഞ്ചിറയ്ക്ക് മണ്ണന്തലയ്ക്ക് ഇടയ്ക്കാണ്. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്. ഈ പാട്ട് കേക്കൂ.
1: ശരി മാഡം.

0: ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: മാഡത്തിനെ ഞാൻ പണ്ടൊരിക്കെ കണ്ടിട്ടുണ്ട്.
0: ആണോ? എന്താ പേരെന്താണ്?
1: എന്റെ പേര് ഹരീന്ദ്രൻ, നെടുമങ്ങാടാണ് താമസം.
0: ഓ ഓ ഓ, എന്താ ചെയ്യുന്നത്?
1: ഞാൻ കാർപ്പൻട്രി വർക്കാണ്. ഞാൻ പണിത ഒരു വീട് മാഡം വാങ്ങിച്ചതായിട്ട് എനിക്ക് പണ്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോഴത് ഉണ്ടോ എന്നറിയില്ല. അണ്ണാന്തലയാണ്
0: പണി ചെയ്ത വീട്. ഞാൻ വാങ്ങിയതല്ല, ഞാൻ ചെയ്യിപ്പിച്ച വീടായിരിക്കും. എന്റെ വീട്ടിലായിരിക്കും വന്ന് പണി ചെയ്തത്.
1: അതായിരിക്കും, അങ്ങനെ പിന്നീട് അറിഞ്ഞു അത് ഇങ്ങനെ മാഡത്തിന്റെ ആണെന്ന് ഞാൻ അങ്ങനെ.
0: ശരി ശരി, സന്തോഷം. അപ്പൊ നിങ്ങളുടെ കരവിരുത് എന്റെ വീട്ടിലുണ്ട് എന്നർത്ഥം. താങ്ക് യു സോ മച്ച്.
1: ഇപ്പൊ മാഡം എവിടെ താമസിക്കുന്നത്?
0: ഇപ്പൊ അവിടെ തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഈ ഹലോ പ്രിയ ഗീതം എന്നല്ല, റേഡിയോ അല്ലെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുന്ന ആളാണ്.
1: എനിക്ക് ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പാണ്. ഇപ്പൊ അപ്പൊ രാവിലെ വന്ന് ഇത് ഓൺ ചെയ്താ പിന്നെ റേഡിയോ എന്റെ കൂട്ടുകാരനാണ്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. റേഡിയോ അമ്മയുടെ കാലത്തെ ഉള്ള ഒരു ശീലമാണ്. അമ്മയാണെന്ന് പറഞ്ഞാൽ രാവിലെ ഉദയഗീതം തൊട്ട് അങ്ങ് അമ്മ അങ്ങ് വയ്ക്കും. അപ്പൊ സമയം അറിയാം ഞങ്ങൾക്ക് ചോറ് സ്കൂളിൽ പോണ കാലത്തും.
0: അങ്ങനെ
1: നമ്മളും അന്ന് സമയം അറിഞ്ഞിരുന്നതും ആകാശവാണി വഴിയായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ വാർത്തയൊക്കെ പ്രത്യേക സമയമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ
1: രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ ഓരോ പരസ്യങ്ങൾ നമ്മൾ അറിയാം. കേൾക്കുമ്പോഴത്തേക്കും ആ ഇന്ന സമയമായി ഒരുപാടുണ്ട് ആകാശവാണിയിൽ. അതുകൊണ്ട് ആകാശവാണി എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കും.
0: ശരി ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം. ഏതാ പാട്ട് ആവശ്യം?
1: ജാനകി അമ്മ പാടിയ ഒരു പഴയ ഗാനമാണ്, മഞ്ഞണി പൂനിലാവിൻ തേടാത്തി കുമ്പത്ത്.
0: അതെ അതെ അതെ അതെ, ജാനകി അമ്മയുടെ.
1: അതിനെയൊക്കെ വലിയ ഇഷ്ടമാണ്.
0: ഓ, താങ്ക് യു സോ മച്ച്. നഗരമേ നന്ദി എന്നുള്ള എന്തേ
1: സിനിമ കുറവാണോ? ഇപ്പൊ
0: സിനിമ അല്ല, ഇപ്പൊ ഒരു സീരിയലാണ് എന്റെ കറണ്ട് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ. സൂര്യ ടിവിയിലെ ഒരു സീരിയൽ സ്വയംവര പന്തൽ രാത്രി 8 മണിക്ക് പോകുന്നുണ്ട്. അത് ഒരു വർഷമായിട്ട് സൂര്യയിലെ ഏറ്റവും ടോപ്പിൽ പോകുന്ന ഒരു സീരിയലാണ്. അപ്പൊ അതാണ് ഇപ്പം പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലതും ഇറങ്ങാറില്ല, ചിലതൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നത് ചിലത് നന്നായിട്ട് തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പോകുന്ന എല്ലാത്തിന്റെ അകത്തുമൊക്കെ ചിലതിലൊക്കെ ഉണ്ടാകും. പക്ഷെ കളക്ട് ചെയ്യുന്ന പടത്തിലാണല്ലോ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ അതൊക്കെ മാറി കുറെ നാള് കഴിഞ്ഞതിന് ശേഷം ഈ ടിവിയിലൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാവുന്നത്, അയ്യോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ, ആ സിനിമയിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോ നഗരമേ നന്ദി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
1: സന്തോഷം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
4: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
5: ഹലോ,
6: ഹലോ,
5: നമസ്കാരം. നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
6: ഓ, താങ്ക് യു.
5: ഹലോ പ്രിയ ഗീതം എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടോ?
6: കേൾക്കാറുണ്ട് മാഡം, ആകാശവാണി ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന കൂട്ടത്തിലാണേ. അപ്പൊ ഇന്ന് ഈ ഒരു പരിപാടിയിൽ മാഡം ആണെന്ന് കേട്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ.
5: അപ്പൊ കിട്ടി. എന്താ പേര്?
6: ശ്രീദേവി.
5: ശ്രീദേവി എവിടെയാ വീട്?
6: ഞാൻ കൊല്ലം ജില്ലയിലെ ഐവറുകാല എന്ന് പറയുന്ന സ്ഥലത്താണ്. മാഡത്തിനെ അങ്ങ് വിളിക്കാൻ കാര്യം, നല്ലൊരു അഭിനേത്രിയ, നന്നായിട്ട് അഭിനയിക്കുന്നു, നല്ല ചിരിച്ച മുഖവും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു പരിചയം കൊണ്ട് വിളിച്ചതാ. നല്ല അഭിനയമാണ്. പിന്നെ ഞങ്ങൾ ആകാശവാണി ഇങ്ങനെ സ്ഥിരമായി എല്ലാ പരിപാടികളും കേൾക്കുന്ന കൂട്ടത്തിലാണ്.
5: പാട്ടൊക്കെ പാടാറുണ്ടോ അതോ ആസ്വാദനം മാത്രമാണോ?
6: പാടാറില്ല, അത്രയേ ഉള്ളൂ, കേൾക്കാറേ ഉള്ളൂ.
5: അതായാലും ഏതായാലും ആസ്വദിക്കാൻ കിട്ടുന്ന ഉള്ള മനസ്സ് തന്നെ ഏറ്റവും വലിയതാണ് അല്ലേ? പാടണമെന്നൊന്നുമില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുമ്പോ തന്നെ ഒരുപാട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ അല്ലേ വേവലാതികളൊക്കെ നിന്നൊക്കെ മാറി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ആകാശവാണിയുടെ കുറേ നല്ല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസും അല്ലാത്തവരുടെ എന്റർടൈനിങ് പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും.
6: അതെ അതെ, അതുകൊണ്ട് തന്നെയാണ് ആകാശവാണി അത്രയേറെ ഇഷ്ടപ്പെടുന്നത്.
5: അതെ അതെ. ഏതാണ് പാട്ട് ആവശ്യം?
6: കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മംഗല സൂത്രത്തിലെ വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം എന്നുള്ള ആ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരിക.
5: അപ്പൊ ഞാനിപ്പോ പറയാണ്, ഈ പാട്ട് കേൾക്കുമ്പോ എന്തായാലും അവിടെ നിന്ന് കൂടെ പാടും എന്നുള്ള കാര്യം എനിക്കറിയാം. ആ പാട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഇഷ്ടമുള്ള പാട്ടൊക്കെ നമ്മൾ അറിയാതെ തന്നെ അതിനോടൊപ്പം നിന്ന് മൂളും. വീട്ടിനകത്ത് ആരുണ്ടെങ്കിൽ പോലും നമ്മൾ നിന്ന് പാടില്ലേ? ഞാന് കിച്ചണിൽ എപ്പോഴും ഈ റേഡിയോ വെച്ചേക്കും. എല്ലാ പ്രാവശ്യവും കിച്ചണിന്റെ അകത്തോട്ട് കേറുമ്പോ ഇങ്ങനെ റേഡിയോ ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനകത്തൊക്കെ പാട്ടുകൾ വരുമ്പോ ഒക്കെ ഞാനും ചുമ്മാ നിന്ന്, ചിലപ്പോ ലിറിക്സ് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല, എന്നാലും അതിനോടൊപ്പം അങ്ങ് എത്തും.
6: എപ്പോഴും ഇതിങ്ങനെ കേൾക്കുന്നോണ്ട് വരികളൊക്കെ നമ്മുടെ
5: മനസ്സിൽ കാണും. അത് ശരിയാണ്,
6: അത്രയേ ഉള്ളൂ.
5: അപ്പൊ ഇത് ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയതാണ്. ബേണി ഇഗ്നീഷ്യസിന്റെ മ്യൂസിക്കും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചാലും ഒരുപാട് സന്തോഷം.
6: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഞാൻ കൊല്ലം സ്റ്റാഫിനൂർ നിന്നും ഷീല ഷാജിലാൽ ആണ് വിളിക്കുന്നത്.
1: ഷീല
0: മാഡത്തിന്റെ
1: ഷാജിലാൽ,
0: ഞാന് മാഡത്തിന്റെ ചെറുപ്പനാളിലൊക്കെ ഒരുപാട് സീരിയലുകളും സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ റീൽസൊക്കെ കാണാറുണ്ട്. വീട്ടമ്മയാണ്, എനിക്ക് രണ്ട് പെൺമക്കളാണ്. ഞാൻ റേഡിയോയുടെ സ്ഥിര ശ്രോതാവാണ്.

0: പിന്നെ മാഡത്തിന്റെ വിശേഷം കൂടെ പറയും.
1: എനിക്കൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല, എല്ലാം അങ്ങ് പറഞ്ഞു. എന്റെ വിശേഷം, എന്താ എന്റെ വിശേഷം എന്താണ്? ഇപ്പൊ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ വിശേഷം. പിന്നെ
0: ഇങ്ങനെയൊക്കെ ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട്, ഒരുപാട് നാള് കൂടിയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്.
1: അപ്പൊ കിട്ടി സന്തോഷം, നമുക്ക് വർത്തമാനം പറയാൻ പറ്റി.
0: അതെ അതെ, അതൊരു സന്തോഷം. ഇപ്പൊ ഈ വിളിച്ചതിന്റെ കാരണം, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ April 20 ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പൊ ആ മംഗളകർമ്മത്തിൽ എന്റെ റേഡിയോ ശ്രോതാക്കളായി ഒരുപാട് പേരും എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ആശംസകളൊക്കെ അർപ്പിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദിയും കൂടെ പറഞ്ഞോട്ടെ ഈ അവസരത്തിൽ.
1: തീർച്ചയായിട്ടും.
0: ലക്ഷ്മണ രേഖ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ മനസ്സിന്റെ മഞ്ചലിൽ എന്നൊരു ഗാനമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സ്നേഹപൂർവ്വം വച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ
1: മാഡത്തോട്
0: സംസാരിച്ചതിൽ സന്തോഷം.
1: എല്ലാവർക്കും
0: വേണ്ടിയിട്ടും മകളുടെ പേര് കീർത്തി, മകന്റെ പേര് സന്ദീപ്.
1: സന്ദീപ്, അപ്പൊ കീർത്തിക്കും സന്ദീപിനും വിവാഹ ആശംസകൾ. ഗംഭീരമായിട്ടുള്ള ഒരു ദാമ്പത്യം, നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവരെ ആശംസിച്ച എല്ലാ പേർക്കും നന്ദി. ഈ ഒരു സ്പേസ് കൂടെ അറിയിച്ചതിലും സന്തോഷം. അപ്പോ ലക്ഷ്മണ രേഖ എന്ന ചിത്രത്തിലെ മനസ്സിന്റെ മഞ്ചലിൽ എന്ന യേശുദാസ് സാർ പാടിയ ഈ ട്യൂമറിന്റെ മ്യൂസിക്കും ബിച്ചു തിരുമല സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്.
0: മാഡത്തിന് ഇനി ഒരുപാട് അവസരങ്ങൾ സിനിമയിലും അതുപോലെ സീരിയലിലും ഒക്കെ കിട്ടട്ടെയെന്ന് ഞാനും.
1: താങ്ക് യു ജേഷി, താങ്ക് യു. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ഈ പാട്ട് നമുക്ക് കേൾക്കാം, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ശരി ശരി ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
8: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
9: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
10: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
11: നമസ്കാരം.
12: നമസ്കാരം.
11: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
12: നമസ്കാരം. എന്റെ പേര് ബേബി.
11: ബേബി,
12: പാലോട് വിളിക്കുകയാണ്. ഞാൻ ജന്മന കാഴ്ചയില്ലാത്ത ഒരാളാണ്.
11: ഓ,
12: പാലോട് ബിആർസിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്.
11: ശരി ശരി.
12: 18 വർഷമായിപ്പോ.
11: ഇപ്പോഴും അധ്യാപനം ഉണ്ടോ?
12: ഉണ്ടോ?
11: ശരി ശരി ശരി. അപ്പോ എന്തായാലും പാട്ടുകൾ അധികം കേൾക്കാറുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു മാഷ്.
12: 85 തൊട്ട് ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്. എന്തൊക്കെ ടെക്നോളജി വന്നു എന്ന് പറഞ്ഞാലും
11: അതെ,
12: റേഡിയോക്ക് അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ട്.
11: തീർച്ചയായിട്ടും.
12: അപ്പൊ എനിക്ക് വേണ്ട പാട്ട്, ഈ പാട്ട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോന സോന നീ ഒന്നാണ് പറയാനുള്ള പാട്ട് ചോദിക്കാൻ പറഞ്ഞു. അമ്മയുടെ പേര് ഓമൻ എന്നാണ്.
11: ഓ ഓ ഓ ഓ, ശരി. അമ്മ ഉണ്ടോ? അടുത്തുണ്ടോ?
12: അമ്മ അടുത്തുണ്ട്. അമ്മ അങ്ങനെ സംസാരിക്കുന്ന അറിയില്ല.
13: ഹലോ.
11: ഹലോ അമ്മ, ഞാൻ സോന നായരാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് മകനോട് പറയാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞിട്ടാണ് ഒരു പാട്ട് പറഞ്ഞിട്ടുള്ളത് മകൻ. അപ്പോ എന്താണ് ഈ പാട്ട് അമ്മ സെലക്ട് ചെയ്യാൻ കാരണം?
13: എനിക്ക് സോനേനെ കുഞ്ഞിലെ അറിയാം. എനിക്ക് 85 വയസ്സുണ്ട്. കുഞ്ഞിലെ എനിക്കറിയാം. ഞാനേ പോത്തൻകോട്ട്, എനിക്കൊരു റിലേറ്റീവ് ഉണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും അന്നാടക സോനയുടെ അച്ഛൻ കണ്ടു പരിചയമുള്ളൂ, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ കുട്ടിക്കാലത്ത് അച്ഛന്റെ പുറകെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
11: ഓ ശരി, അങ്ങനെയാണ്.
13: ഇപ്പം സീരിയലിലും സിനിമയിലും ഒക്കെ വരുമ്പോ ഞാൻ കാണും. വലിയ ഇഷ്ടമാണ്.
11: ശരി അമ്മ, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം.
13: ഞാൻ മോൻ്റെ കൊടുക്കാം.
11: ഓ ശരി ശരി.
12: ഹലോ.
11: ഹലോ.
12: ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മളൊന്നും വിളിച്ചാൽ എടുക്കാം, സമയമില്ലാത്ത രീതിയിൽ ആശംസിക്കുകയും ചെയ്യുന്നു.
11: അങ്ങനെ ആശംസിച്ചിട്ട് എന്താണ് കാര്യം? അങ്ങനെ ആശംസിക്കരുത്. അങ്ങനെ ആശംസിക്കുമ്പോ അതൊരു ഒരു ഒരു എന്തോ മാതിരി അതൊരു നോവുണ്ടാക്കും. അതാണ് ഏറ്റവും നല്ല ആശംസ. ഓക്കെ. അപ്പൊ എന്തായാലും ബെൻ ജോൺസൺ എന്ന സിനിമയില് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല ഇദ്ദേഹം, കലാഭവമണി മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് സോന സോന നീ ഒന്നാം നമ്പർ നമുക്ക് കേൾക്കാം.
12: ഓക്കെ,
11: താങ്ക് യു. ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ.
3: ഹലോ പ്രിയ, ഗീതത്തിലേക്ക്. നല്ല പാട്ടുകളുമായിട്ട് നമുക്ക് ഇരിക്കാം. ഏത് പാട്ടാ വേണ്ടത്? ഞാൻ ആദ്യമേ ആ പാട്ട് അങ്ങ് ചോദിക്കാം, ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ ഈ വീണ്ടും പ്രഭാതത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, ഊഞ്ഞാലായി,
3: ഈ പാട്ടാണ് വേണ്ടത്. ഇനി പറയൂ, ആരാണ്, എവിടെ നിന്നാണ്?
2: ഞാന് ജഗതി എന്ന്, രാജലക്ഷ്മിയാണ്. ഞാൻ മാമിനെ കണ്ടിട്ടുണ്ട് ജഗതി ശ്രീകൃഷ്ണ ടെമ്പിളിൽ വെച്ച്.
3: ആണോ? ഓ ശരി. അവിടെ എപ്പോഴും വരാറുണ്ടോ തൊഴാൻ? കൃഷ്ണന്റെ അടുത്താണോ? അടുത്താണ്, അടുത്താണ്. രാജലക്ഷ്മി ഓക്കെ ആണോ?
2: ഇല്ല.
3: വീട്ടമ്മയാണ്. മക്കളൊക്കെ?
2: മക്കള് 3 ആൺകുട്ടികളാണ്. മാരേജ് കഴിഞ്ഞു.
3: ഓ ശരി. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഹസ്ബൻഡും ഓക്കെ ആണോ? കൂടെ ഉണ്ടോ ഇപ്പോ? ഉണ്ട്. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വിളിച്ചതാണ്. കിട്ടി അവസാനം.
2: പിന്നെ മറ്റേ പട്ടണത്തിൽ സുന്ദരൻ, അതിന്റെ ഡയലോഗ് ഒക്കെ എന്റെ ചെറിയ മരുമകള് പറഞ്ഞുകൊണ്ടിടക്കും.
3: അയ്യോ.

0: ദൈവമേ, അങ്ങനെയുള്ള കുറെ ഇപ്പൊ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൾക്കാരുടെ പഴയ ചിത്രങ്ങളുടെ ഒക്കെ ഇത് എടുത്ത് ഡയലോഗ്സ് ഒക്കെ എടുത്ത് കുട്ടികളൊക്കെ റീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷം. ഇപ്പോ കറന്റ് പ്രോജക്റ്റ് ഇപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ നടക്കുകയാണ്. സ്വയംവര പന്തൽ രാത്രി 8 മണിക്കാണ് എന്റെ ടെലികാസ്റ്റ്. ഒരു വർഷമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ആ വർക്ക് കാണാനായിട്ട്. അതൊരു തമിഴ് സീരിയലിന്റെ മലയാളം വേർഷനാണ്. സുഖമായിരിക്കുന്നു, അങ്ങനെ പോണു. ഈശോന്റെ കൃപയാൽ നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. യേശുദാസും പി സുശീലയും പാടിയ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് പറഞ്ഞൊരു ഡ്യുവറ്റ് സോങ്. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ സോങ് ആണത്. ദക്ഷിണാമൂർത്തിയാണ് അതിന്റെ മ്യൂസിക്. ലിറിക്സ് എഴുതിയേക്കുന്ന പി ഭാസ്കരൻ മാഷാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം രാജലക്ഷ്മി. താങ്ക് യു.
1: താങ്ക് യു.
0: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
3: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
2: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
3: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
4: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് 16-24
5: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
4: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
4: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
5: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
4: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
6: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
7: ഹലോ,
8: ഹലോ, നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താണ്, എവിടെ നിന്നാണ്, ആരാണ്?
7: ഞാൻ വാസുദേവൻ.
8: എവിടെ നിന്നാ വിളിക്കുന്നത്? ഇടുക്കി നിന്നാണ്. ഓക്കെ, സോ വർക്ക് ചെയ്യാണോ, എങ്ങനെയാണ്?
7: ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു, കണ്ണിന് നഷ്ടപ്പെട്ടു പോയി.
8: ഓ ഓ ഓ ഓ,
7: അതുകൊണ്ട് നിർത്തി.
8: ഓ ഓ ഓ ഓ,
7: കച്ചവടമില്ല.
8: അപ്പോ ഏത് പാട്ടാ വേണ്ടേ?
7: എനിക്ക് ബാണിയമ്മ പാടിയേ മനസ്സിൻ മടിയിലെ മാന്തളീരെ, ആ ഗാനം.
8: പാടുമല്ലോ, ഇപ്പോ രണ്ട് ലൈൻ പാടാലോ.
7: ഇല്ല, പാടിയില്ല.
8: പാടയില്ല. മാനത്തെ വെള്ളിത്തേരെന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണിത്.
7: മാഷ എവിടെ താമസിക്കുന്നു?
8: ഞാൻ തിരുവനന്തപുരത്താ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
7: എല്ലാവർക്കും വേണ്ടി,
8: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
7: മാഡത്തിന്
8: ഓ, തീർച്ചയായിട്ടും. താങ്ക് യു.
7: ശരി,
8: ഓ

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: സംഗീതമെന്ന പാട്ടില്ല, അത്
0: ആ,
1: മതി.
0: സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ, അതല്ലേ കമുകറ പുരുഷോത്തമൻ തിരുനായനാർ കുറിച്ച്. പേരെന്താണ്? പേര് ഞാൻ ചോദിച്ചതുമില്ല, പേര് ചോദിക്കാൻ മറന്നുപോയി. നിസാറാണ്. ഓക്കെ, അപ്പൊ നിസാർ ചേട്ടന് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഓക്കെ, ശരി.

വിവരിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹാലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
8: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24 വരെ.
9: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
8: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
9: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
8: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
9: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
8: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
11: എന്നും രാവിലെ 10:30
10: പ്രായോജകർ.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
12: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
13: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
14: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ.
1: ചെറുതായിട്ട് കോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
0: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടേം സ്പീക്കർ ജി സുധാകറിന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യ ഇന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്നനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ എംഡിഎംഎയുമായി രണ്ട് യുവാക്കളെ ഡാൻസഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മുഹമ്മദൻ എഫ്സിയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 1971 മുതൽ 1980 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചന്ദ്രബിംബം എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ ഗണേഷിന്റെ സംഗീതത്തിൽ വാണിജ്യറാം പാടിയ ഗാനം.

ധിത്തജം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃ

ീരി

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പാദസരം. ഗാനരചന എ പി ഗോപാലൻ. സംഗീതം ജി ദേവരാജൻ.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
2: ഇനി വാണി ജയറാം പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അമ്പലവിളക്ക്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
2: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
1: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
2: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
3: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: കടൽക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല എഴുതി, എ ടി ഉമാർ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വയലാറിന്റെ രചന സലിൽ ചൗധരിയുടെ സംഗീതം എസ് ജാനകി പാടിയത്. ചിത്രം നീല പൊന്മാൻ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: മുത്തശ്ശി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ്എം 101.9.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വില

0: സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 14,395 രൂപ നിരക്കിലും പവന് 600 രൂപ വർദ്ധിച്ച് 115,160 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഗാനോപഹാരം തുടരുന്നു. അടുത്തത് ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: കോസ്റ്റ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: പി സുശീലയും പി മാധുരിയും പാടിയൊരു ഗാനം, ചിത്രം മയിലാടും കുന്ന്, ഗാനരചന വയലാർ, സംഗീതം ജിദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ, തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നമുക്കിനി ദേവി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: എം എസ് വിശ്വനാഥന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയൊരു ഗാനം. ചിത്രം ചന്ദ്രകാന്തം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: നെല്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും പാടിയത്. രചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

ഇന്നത്തെ ഗാനോപഹാരത്തിലെ ഒരു ഗാനം കൂടി. പി മാധുരി പാടിയത് ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

പട്ടിക കൈകാര്യം ചെയ്യുന്നതിനാൽ പ്രക്രിയയിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണെന്ന് മിസോറാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ലാൽ റൊസാമ അറിയിച്ചു. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിന്റെ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് 90.67 രൂപയിൽ നിന്ന് 91.58 രൂപയായാണ് ഉയർന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചു ചേർത്തത്. രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. സെൻസെക്സ് 366-ലധികം പോയിന്റുകൾ ഉയർന്ന് 75,706-ലും നിഫ്റ്റി 107 പോയിന്റുകൾ നേട്ടത്തോടെ 23,760-ലും എത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം എന്റെ പൊന്നു തമ്പുരാൻ, യേശുദാസും ലേഖ ആർ നായരും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാമ ഗാമഗ ഗ ഗ
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
7: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
6: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
7: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
8: ചിത്രം മെണ്ടാപൂച്ചയ്ക്ക് കല്യാണം, യേശുദാസ് പാടിയ ഗാനം, രചന മധു ആലപ്പുഴ, സംഗീതം രവീന്ദ്രൻ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ.

0: ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
1: ചിത്രം കളിക്കളം. ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ജോൺസൺ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: എനിക്കോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
2: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 കഴിഞ്ഞ് 30. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരയ്പൂക്കൾ. ചിത്രം ചന്ദ്രമുഖി, മധു ബാലകൃഷ്ണനും ആശാ ഭോസ്ലെയും പാടിയ ഗാനം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഒരറിയിപ്പ്, പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് സമാപിച്ചു. ചിത്രം കാതലൻ, ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ചിത്രം മൗനരാഗം, SP ബാലസുബ്രഹ്മണ്യവും SP ജാനകിയും പാടിയ ഗാനം.

0: കൊണ്ടുവരും ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ചിത്രം വാലി, ഉണ്ണികൃഷ്ണനും അനുരാധ ശ്രീറാമും പാടിയ ഗാനം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചിത്രം ദേവ, ചിത്ര പാടിയ ഗാനം.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് തോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, സഹകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ രാജ്നാഥ് സിംഗ് അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ്

തത്സമയം അറിയാം. കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഇതുവഴി ഉണ്ടാകുന്ന അധിക ബാധ്യത ആര് വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ്. ചെറുവണ്ണൂർ സ്വദേശിനി സോനിയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും ഒരു മണിക്ക് കേൾക്കാം.

0: കാണുന്ന മാത്രയിൽ തന്നെ മനസ്സിന് സന്തോഷമുളവാക്കുന്ന പക്ഷിയാണ് മഞ്ഞക്കിളി. ഇവയുടെ നിറസൗകുമാര്യവും സ്വരശുദ്ധിയുള്ള പാട്ടുമാണ് മഞ്ഞക്കിളികളെ നമുക്ക് പ്രിയമുള്ളതാക്കുന്നത്. മൂന്ന് ജാതി മഞ്ഞക്കിളികളെ കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇവയെ കാണാത്തവർ വളരെ കുറവായിരിക്കും. വാഴപ്പഴത്തിൻ്റെ സുവർണ മഞ്ഞ നിറമുള്ളതിനാൽ ഇവയെ ചില പ്രദേശങ്ങളിൽ വാഴപ്പഴ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ മഞ്ഞക്കിളികളെ മാമ്പഴപ്പക്ഷിയെന്നും വിളിക്കുന്നു. പഴുത്ത മാങ്ങയുടെ തിളക്കമുള്ള മഞ്ഞ നിറം ഇവയ്ക്കുള്ളതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. മാമ്പഴക്കാലത്താണ് അവിടങ്ങളിൽ മഞ്ഞക്കിളികളെ കൂടുതലായി കാണുന്നതെന്നതും മറ്റൊരു കാരണമാകാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന മൂന്ന് ജാതി മഞ്ഞക്കിളികളിൽ മഞ്ഞക്കറുപ്പൻ മാത്രമാണ് ഇവിടെ സ്ഥിരവാസിയായി ഉള്ളത്. ഇന്ത്യൻ മഞ്ഞക്കിളി, ചീന മഞ്ഞക്കിളി എന്നിവ ദേശാടകരായി വന്നു പോകുന്നവരാണ്. മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരപലഹാരം കിട്ടുമെന്നൊരു വിശ്വാസം നാട്ടിൻപുറങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലാണ് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ കാലം. ഇക്കാലത്ത് ഇവ വളരെ സജീവമായിരിക്കും. മരങ്ങളിലൊക്കെ ഇവ ചാടി കളിക്കുന്നുണ്ടാകും. വേനൽക്കാലം കഴിയുന്നതോടെ നമ്മുടെ നാട് വിട്ടു പോകുന്നവരാണ് മറ്റ് രണ്ട് ജാതി വിരുന്നുകാരായ മഞ്ഞക്കിളികൾ. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ മഞ്ഞക്കിളികളെ കൂടുതലായി കാണാനുള്ള സാധ്യത വേനൽക്കാലത്താണ്. മധ്യവേനൽ അവധിക്ക് പള്ളിക്കൂടമൊക്കെ അടച്ച് കുട്ടികൾ പാടത്തും പറമ്പിലും അലയുന്ന കാലവുമാണ് അത്.
0: അതുപോലെ വേനൽക്കാലത്താണ് നമ്മുടെ നാട്ടിലെ ഉത്സവകാലം. അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളോടുത്സവമായിരിക്കും. വിഷു പോലെയുള്ള പ്രധാന പല ഉത്സവങ്ങളും മേടമാസത്തിലാണെന്ന് ഓർക്കണം. ഉത്സവകാലത്ത് എല്ലാ വീട്ടിലും മധുരം വിളമ്പുന്നത് പതിവാണ് താനും. ഇക്കാലത്ത് മഞ്ഞക്കിളികളെ കാണാനുള്ള അവസരമുണ്ടാകുകയും മധുരം കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതാവാം മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടാവാൻ ഒരു കാരണമായി തോന്നിയിട്ടുള്ളത്. മഞ്ഞക്കിളികളെ നിലത്തിറങ്ങിക്കണ്ടാൽ അവയിരിക്കുന്നതിനിടയിൽ നിധിയുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. സാധാരണ മഞ്ഞക്കിളികൾ നിലത്തിറങ്ങാറില്ല. മരച്ചില്ലകളിൽ ഒന്നിൽ നിന്ന്

മറ്റൊന്നിലേക്ക് പറന്നും കൊമ്പിൽ ചാടിച്ചാടി നടന്നും ഇര തേടുകയാണ് ഇവയുടെ രീതി. എന്നാൽ അപൂർവമായി കൃമികീടങ്ങളെ തിന്നാനായി നിലത്തിറങ്ങാറുമുണ്ട്. ഇങ്ങനെ അപൂർവമായി മാത്രം നിലത്തിറങ്ങി കാണാറുള്ളതിനാലാകാം നിധികുംഭം ഉള്ളിടത്താണ് ഇവയുടെ ഇരിപ്പ് എന്ന വിചാരം വരാൻ കാരണം.

0: വർണ്ണപ്പകിട്ട് കൊണ്ട് നമ്മെ വശീകരിക്കുന്ന പക്ഷികളിൽ മുമ്പരാണ് മഞ്ഞക്കിളികൾ.
1: പക്ഷി ഗവേഷകനും പരിസ്ഥിതി ഗ്രന്ഥകാരനുമായ സി സുശാന്ത്.
0: നല്ല പഴുത്ത മാങ്ങയുടെ മഞ്ഞ നിറം പോലെയോ, നന്നായി വിളഞ്ഞു പഴുത്ത് പൂവമ്പുഴം പോലെയും, നല്ല പൊന്നുപോലെ സുവർണശോഭയാർന്ന ഉജ്ജ്വല മഞ്ഞ നിറക്കാരാണ് മഞ്ഞക്കിളികൾ. കേരളത്തിൽ മൂന്നിനം മഞ്ഞക്കിളികളെ കാണാറുണ്ട്. ഇവയിൽ മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയും മഞ്ഞക്കിളിയും ചീന മഞ്ഞക്കിളിയും ദേശാടകരുമാണ്. തലയും കഴുത്തും കറുത്ത മൂടുപടം അണിഞ്ഞതുപോലെ കറുത്ത നിറവും തിളങ്ങുന്ന മഞ്ഞ നിറവും ചിറകിൽ കറുപ്പ് നിറവും കൊക്കുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറവുമാണ് മഞ്ഞക്കറുപ്പൻ്റേത്. ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമില്ല. പ്രായപൂർത്തിയാകാത്ത പക്ഷികൾക്ക് തിളങ്ങുന്ന മഞ്ഞ നിറമില്ല. ശലഭപ്പുഴുക്കൾ, നിശാശലഭപ്പുഴുക്കളായ കമ്പിളിപ്പുഴു, ചുറയണാമ്പുഴു, പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അപൂർവമായി പേരയ്ക്ക പോലുള്ള പഴങ്ങൾ, അരിപ്പൂച്ചെടിയിലെ പഴങ്ങൾ ഇവ കഴിക്കാറുണ്ട്. സാധാരണ പരുക്കൻ ശബ്ദമാണ് ഉണ്ടാക്കുക. കൂടുകെട്ടൽ കാലമാകുമ്പോൾ വളരെ മധുരമായി ശബ്ദിക്കാറുണ്ട്. മഞ്ഞക്കറുപ്പൻ വൃക്ഷവാസിയായ പക്ഷിയാണ്. അധികം നിലത്തിറങ്ങാറില്ല. അരിപ്പൂച്ചെടി പഴം പഴുക്കുമ്പോൾ ചിലപ്പോൾ നിലത്തും എത്താറുണ്ട്. ഇങ്ങനെ അപൂർവമായി നിലത്തിറങ്ങാറുള്ളത് കൊണ്ട് മഞ്ഞക്കിളി ഇരിക്കുന്ന മണ്ണിനിടയിൽ നിധിയുണ്ടെന്നൊരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട്. കാണാൻ അഴകുള്ള ഈ പക്ഷി നമ്മുടെ വീട്ടുവളപ്പിലെ നിത്യ സന്ദർശകരാണ്. നഗരങ്ങളിലും കാനനങ്ങളിലും അതുപോലെ തുറസായ പ്രദേശങ്ങളിലുമൊക്കെ മഞ്ഞക്കറുപ്പനെ കാണാം. ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞക്കറുപ്പൻ കൂട് കെട്ടുന്നത്. ഇക്കാലങ്ങളിൽ ഇവ മധുരമായി ശബ്ദിച്ചുകൊണ്ട് നമ്മുടെ വളപ്പുകളിൽ പാറി നടക്കുകയും വളരെ ഗോപ്യമായി തൊട്ടിൽ പോലുള്ളൊരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെയും പ്രാണികളെയുമാണ് ഇവ കൊടുക്കുക. മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രണ്ടും മറ്റു മഞ്ഞക്കിളികൾ ദേശാടകരാണ്. അതിലൊന്ന് മഞ്ഞക്കിളി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഓറിയോൾ. മഞ്ഞക്കറുപ്പൻ്റെ ഇംഗ്ലീഷ് നാമം ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ എന്നാണ്. അപ്പം ഇന്ത്യൻ ഓറിയോൾ എന്ന മഞ്ഞക്കിളിക്ക് നല്ല മഞ്ഞ നിറവും കണ്ണിനു മാത്രം ഒരു കരിയെഴുത്ത് പോലെ കറുപ്പ് നിറവുമുണ്ട്. ഇവയെ മഞ്ഞക്കിളിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തനാക്കുന്നു. ചീന മഞ്ഞക്കിളിയാകട്ടെ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ദേശം അപൂർവ ദേശാടകനാണ്. ഇവയുടെ കണ്ണിന് ചുറ്റും ഒരു കൺപട്ട കെട്ടിയതുപോലെ, കൊള്ളക്കാർ കൺപട്ട കെട്ടിയതുപോലെ നല്ല കറുത്ത നിറം തലയ്ക്ക് പുറകിലേക്ക് നീളുന്നു. ഇങ്ങനെ ചീന മഞ്ഞക്കിളിയെ നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ ഈ മൂന്ന് ഇനം മഞ്ഞക്കിളിയും കേരളത്തിൽ ഉണ്ട്. അവയെ ഇനി കാണുമ്പോൾ നിരീക്ഷിക്കൂ. തീർച്ചയായും പക്ഷി നിരീക്ഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് മഞ്ഞക്കറുപ്പൻ അല്ലെങ്കിൽ മഞ്ഞക്കിളികൾ. അവയെ കാണുമ്പോഴും ഇപ്പോഴും അവയെ കാണുന്നതിൽ ആ പുതുമ ഒരിക്കലും മാറിയിട്ടില്ല. എന്നും കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് മഞ്ഞക്കിളികൾ.
2: മഞ്ഞക്കറുപ്പൻ പലതരത്തിൽ പാടാറുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അവ പാടിത്തുടങ്ങുന്ന പാട്ടാണ് കൂടുതൽ പേരും കേട്ടിരിക്കുക. മഴക്കാലത്തും ഈ പാട്ട് അങ്ങനെ മഞ്ഞക്കറുപ്പൻ മൂളിക്കൊണ്ടേയിരിക്കും. മഴ തോരുന്ന നേരത്ത് തൊടിയിൽ നിന്ന് മഞ്ഞക്കറുപ്പൻ്റെ പാട്ട് മുഴങ്ങുന്നത് കേട്ടിരിക്കുക വളരെ സുന്ദരമായൊരവസ്ഥയാണ്. മുറ്റത്തെ മാവിലോ പ്ലാവിലോ ഇരുന്ന് അവ മൂളിക്കൊണ്ടിരിക്കും. നൂൽമഴയുടെ നേരിയ തരുമ്പ് കൂടി ചേരുന്നതോടെ മഞ്ഞക്കിളിയുടെ പാട്ടിന് ആസ്വാദ്യതയേറും. സന്തോഷകരമായിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള പാട്ട് അവ മൂളുക. എന്നാൽ കാക്കയെയും മറ്റു ശത്രുപക്ഷികളെയും കൊത്തി ഓടിക്കേണ്ടി വരുമ്പോൾ ശബ്ദം വളരെ പരുക്കനാകും. രൗദ്രഭാവത്തോടെയാകും അവ ശബ്ദിക്കുക. ഷ്ക്രേ ഷ്ക്രേ എന്നൊരു ശബ്ദമാകും ഉച്ചത്തിൽ മുഴക്കുക. അതുപോലെ മൂന്നാല് മഞ്ഞക്കറുപ്പന്മാർ ഒന്നിച്ച് ചേർന്ന് ഉല്ലാസലീലകളിൽ ഏർപ്പെടുമ്പോൾ അവയുടെ പാട്ട് വേറിട്ടതായിരിക്കും. കളിചിരി ശബ്ദം പോലെ ആനന്ദകരമായി നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. കളകളാരവത്തോടെയുള്ള പാട്ടാകും മഞ്ഞക്കറുപ്പന്മാർ മുഴക്കുക. ശൃംഗാര ചുവയുള്ള പാട്ടാണിത്. എന്നാൽ അവ തമ്മിൽ വഴക്കിടുമ്പോൾ ഭാഷ മാറും. പരുക്കൻ ശബ്ദത്തിലാകും പിന്നെ. ഇങ്ങനെ പല തരത്തിൽ മഞ്ഞക്കറുപ്പൻ ശബ്ദിക്കാറുണ്ട്.
1: മഞ്ഞക്കറുപ്പൻ്റെ ഇംഗ്ലീഷ് പേരാണ് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ. ഇവയുടെ ശാസ്ത്രനാമം ഓറിയോളസ് സാങ്തോർണസ് എന്നാണ്. ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ എന്നാണ്. ഇവയുടെ

0: ശാസ്ത്രീയനാമം ഓറിയോളസ് ഓറിയോളസ് എന്നാണ്. ചീനമഞ്ഞ കിളിയുടെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് നേപ്പഡ് ഓറിയോൾ എന്നാണ്. ഓറിയോളസ് ചിനൻസിസ് എന്നാണ് ശാസ്ത്രനാമം. മഞ്ഞക്കറുപ്പിന്റെ തല, താടി, തൊണ്ട, കഴുത്ത്, മാറിടം എന്നിവ കറുപ്പായിരിക്കും. കൊക്കും കറുപ്പായിരിക്കും. പൂവനും പിടയും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ താടി, തൊണ്ട, മാറിടം എന്നിവിടങ്ങളിൽ വെള്ളവരകൾ കാണാം.
1: ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ കൊക്ക് ചെമപ്പായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കുറിയ കൺപട്ട നല്ല കറുപ്പായിരിക്കും. പൂവന് ചിറകുകളുടെ അരികം നല്ല കറുപ്പായിരിക്കും. ഇതിന്റെ നടുക്ക് ഒരു മഞ്ഞ പൊട്ടുണ്ടാകും. വാലിന്റെ നടുക്ക് കറുപ്പും ഓരങ്ങളിൽ മഞ്ഞയും. പിടയ്ക്ക് പൂവനോളം ശോഭ കാണില്ല. ദേഹത്തിലെ മഞ്ഞയിൽ ഓറഞ്ചിന് പകരം പച്ച ഛായയായിരിക്കും. മാറിടത്തിൽ തവിട്ട് നിറത്തിൽ വരകളുണ്ടാകും. ചിറകുകൾ പച്ചകലർന്ന തവിട്ട് നിറം. പ്രായപൂർത്തിയാകാത്ത ആൺപക്ഷി പിടയെ പോലെ ഇരിക്കും.
0: ചീനമഞ്ഞക്കിളിയുടെ കൊക്ക് റോസ് നിറത്തിലുള്ളതായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന കറുത്ത പട്ട നല്ല വീതിയുള്ളതായിരിക്കും. ഇത് പുറകോട്ട് നീണ്ട് ശരീരത്തിലൂടെ മറ്റേ കണ്ണുവരെ എത്തിയിരിക്കും. നിറങ്ങളിലുള്ള ഈ വ്യത്യാസം നോക്കി മൂന്ന് ജാതികളെയും തിരിച്ചറിയാൻ കഴിയും.
1: മഞ്ഞ കറുപ്പനെയാണ് കേരളത്തിൽ കൂടൊരുക്കി കാണാറുള്ളത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടൊരുക്കാറുള്ളത്. കാട്ടിലും നാട്ടിലും എല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. സൗകര്യം കിട്ടുന്നിടത്തൊക്കെ കൂടൊരുക്കുകയും ചെയ്യും.
0: ഇന്ത്യൻ മഞ്ഞക്കിളി കാശ്മീരിലും ഹിമാലയത്തിലും ഉത്തരേന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്. ഇക്കാലത്ത് അവ മനോഹരമായി പാടാറുമുണ്ട്. ചീനമഞ്ഞക്കിളി കേരളത്തിൽ വരുമെങ്കിലും സൈബീരിയയിലും ഏഷ്യയുടെ വടക്ക് കിഴക്കുള്ള രാജ്യങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്.
1: എല്ലാ ജാതി മഞ്ഞക്കിളികളും ചെറുപഴങ്ങളും പ്രാണികളെയും തിന്നും. കീടനിയന്ത്രണത്തിന് ഇവ വലിയ സഹായം ചെയ്യുന്നുണ്ട്. ഉയർന്ന മരക്കൊമ്പിന്റെ കവട്ടയിൽ തൊട്ടിൽ പോലെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ. മരങ്ങളുടെ തൊലി നാരുപോലെ ചീന്തിയെടുത്ത് മെടഞ്ഞാണ് കൂടുണ്ടാക്കുക. ഉണക്കിലയും പഞ്ഞിയും രോമങ്ങളും നാരുകളും കൊണ്ടുവന്ന് കൂടിനുൾവശം ഭംഗിയാക്കും. ഇവയുടെ കൂട് കണ്ടാൽ ചായക്കോപ്പ പോലെ ഇരിക്കും.
0: ശക്തരായ പക്ഷികളുടെ കൂടിനരികിൽ പോയി കൂടൊരുക്കുന്ന സ്വഭാവം മഞ്ഞക്കറുപ്പനുണ്ട്. പൊതുശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ഇത് ഗുണമാകുമല്ലോ എന്നാകും മഞ്ഞക്കറുപ്പന്റെ ചിന്ത. ആനറാഞ്ചിയുടെയും ഓലേഞ്ഞാലിയുടെയും കൂടരികിലാണ് സാധാരണയായി ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാക്കയെ പോലെയുള്ള ശത്രുക്കൾ വന്നാൽ എല്ലാവരും ചേർന്ന് അവയെ തുരത്തും. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഓലേഞ്ഞാലിയുടെ മട്ട് മാറും. പാവം മഞ്ഞക്കറുപ്പന്റെ കൂട് ആക്രമിച്ച് മുട്ടയെയും കുഞ്ഞുങ്ങളെയും കൊത്തിയെടുക്കും. ഓലേഞ്ഞാലികളുടെ കുഞ്ഞുങ്ങളുടെ ആഹാരമായി മഞ്ഞക്കറുപ്പന്റെ കുഞ്ഞുങ്ങൾ മാറും. പക്ഷികളുടെ സ്വഭാവവും ജീവിത രീതിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വൈവിധ്യമാണ് പ്രകൃതിയുടെ ശക്തി എന്ന് ഈ ജീവിതങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം.

0: ചിത്രീകരണ പരമ്പരയുടെ ഈ ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം വിനോദയാത്ര, ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ഡിസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ചിത്രം ഡിസംബർ, യേശുദാസ് പാടിയ ഗാനം രചന കൈതപ്പുറം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താണ്. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അത്ഭുത ദ്വീപ്, രചന വിനയൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ചിത്രം മാന്ത്രികം, യേശുദാസും ചിത്രയും പാടിയ ഗാനം രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 12:50 കേൾക്കാം. സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു.
2: ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായുമുള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാം

മൂന്നാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിന്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള ശാസ്ത്രപരമായ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ നാലാമത്തേത്, എനിക്ക് ചികിത്സ വേണ്ട എന്ന രോഗിയുടെ സ്വയം നിഷേധമാണ്. ഇങ്ങനെയുള്ള ഒരു നിഷേധം തെറ്റായ ഒന്നാണെന്ന് ശസ്ത്രക്രിയാ വിദഗ്ധന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം രോഗിയെ വേണ്ട വിധത്തിൽ അറിയിച്ച ശേഷവും രോഗി ചികിത്സാ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം സർവാത്മന അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ രോഗിയുടെ ഉടയവർക്കും ഉറ്റവർക്കു പോലും ആ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് പ്രസ്തുത രോഗി അബോധാവസ്ഥയിലോ മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത്, ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ, അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എന്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൗനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുന്നറിവില്ല. ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെ ഈ മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്നാഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻവിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിത്തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തന്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തന്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന്, വയറിൽ മൂന്നോ നാലോ ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തന്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ.
താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ

0: ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്. ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പെടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെ കൊണ്ട് വായിപ്പിച്ച് കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ ആറാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിനു മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേ ഉള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ 3 കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളില്ലെങ്കിൽ നിയമപരമായ ഉടയവരുടെ സമ്മതമാണ് വേണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിന്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തിരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന്, സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി, ഒരു രോഗിക്ക് തന്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോടുപോലും വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
0: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കുഞ്ഞനന്ദന്റെ കട, രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകി പാടിയത് എം ജയചന്ദ്രൻ.

0: അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ.
1: ചെറുതായിട്ട് കോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
0: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
5: ചിത്രം തുടർകഥ MG ശ്രീകുമാർ പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച് പേപ്പട്ടി വിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചെടുത്ത് തന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരം ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടയിലായിരുന്നു അപകടം. മുൻ മുഖ്യമന്ത്രി E.K. Nayanar ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ മോയാരം സ്മാരക അവാർഡ് മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമാനാണ് മരിച്ചത്. ഇറാനെതിരായ ആക്രമണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: ഞാൻ അഞ്ജിത സന്തോഷ്, ബേക്കർ കോളേജ് ഫോർ വുമൺ, കോട്ടയം, തേർഡ് ഇയർ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല, അവിടെ കൂടുതലും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ആ കോളേജ് ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ കോളേജിന്റെ ആംബിയൻസ് തന്നെയാണ്. ടൗണിന്റെ ആ ഒരു ബഹളവും തിരക്കും അതിന്റെ എല്ലാ ഇടയിലായിട്ട് കുറച്ച് മരങ്ങളും ഒരു ചെറിയ ആമ്പൽക്കുളവും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഹോംലി ഫീൽ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അങ്ങനെയുള്ള ഈ ഒരു കോളേജ് എന്റെ ലൈഫിൽ ഒരുപാട് മെമ്മറീസും ഒരുപാട് അവസരങ്ങളും നൽകിയിട്ടുണ്ട്. സ്കൂൾ ടൈമിലൊക്കെ ഞാൻ സ്റ്റേജിൽ കയറി സംസാരിക്കുമായിരുന്നെങ്കിൽ പോലും അതൊരു സ്കില്ലായിട്ട് പോളിഷ് ചെയ്യാനായിട്ടും അത് വളർത്താനായിട്ടും കോളേജ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിലും അല്ലാതെ പ്രോഗ്രാംസ് നിറയെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലൂടെ എന്റെ കോൺഫിഡൻസും പിന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ലും ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ആയി. പിന്നെ സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഒരുപാട് പ്രോഗ്രാംസ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിലൊരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നവജീവൻ ട്രസ്റ്റിലോട്ടുള്ള വിസിറ്റ്. അവിടെ ഒരുപാട് മനുഷ്യര് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. സോ അവരുടെ ഇടയിൽ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ടും അവരുടെ മാനസികാരോഗ്യത്തെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണം കൊടുക്കാനും ഒക്കെ പറ്റി. അവരുടെ ആ ഒരു നമ്മളോടുള്ള സ്നേഹവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എടുത്തു പറയുന്നതും ഒക്കെ ഒരു സ്പെഷ്യൽ മെമ്മറി തന്നെയാണ്. ഇത് നിറയെ സുഹൃത്തുക്കളെ കിട്ടി, സ്നേഹമുള്ള ഒരുപാട് ടീച്ചേഴ്സിനെ കിട്ടി. സോ അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് ബേക്കർ കോളേജ്. എപ്പോഴും കോളേജില് മഴ ഒരുപാട് മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോഴേ അഥവാ കൊട ഇല്ലാതെ ഓടിപ്പോയാൽ പെട്ടെന്ന് മരത്തിന്റെ ഒരു തണലിൽ പെട്ടെന്ന് ഓടിക്കയറാം. മഴ അത്ര കൊള്ളത്തില്ല. അങ്ങനെ ചെറുതായിട്ട് കോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക, പിന്നെ മഴയായിരിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോകും. സോ ടീച്ചേഴ്സ് ആണെങ്കിൽ ആ സമയത്ത് ആ ഒരു മൂഡിൽ നമ്മളോട് സംസാരിച്ച് ഒക്കെ ഇരിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു മെമ്മറിയാണ്. ബ്രേക്ക് ടൈമിൽ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കോളേജ് ഓടിട്ട കോളേജാണ്. സോ അതിന്ന് മഴ നല്ലപോലെ പെയ്യപ്പ് ഇങ്ങനെ വെള്ളം ഇറ്റിച്ച് വീഴും, അപ്പൊ അതിങ്ങനെ കൈകൊണ്ട് പിടിക്കുക, അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. തേർഡ് ഇയർ ആയിട്ട് പോകുമ്പം തീർച്ചയായിട്ടും ഇത്രയും നാളും നമ്മള് ഡെയിലി പോയി പോയി എല്ലാ ദിവസവും പോകുമ്പം അതിന്റെ ആ ഒരു വാല്യൂ നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. തീരാറാവുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളിരുന്ന ആ ഒരു ക്ലാസ് റൂം, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഇടയ്ക്കുള്ള ചെറിയ അലമ്പുകരങ്ങൾ എല്ലാം മിസ് ചെയ്യും നല്ലോണം. ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളൊരു കോളേജാണ്. പ്രത്യേകിച്ച് വുമൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഏത് പ്രോഗ്രാം വന്നാലും തുടക്കം തൊട്ട് അവസാനം വരെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടാണ് ചെയ്യുന്നത്. സോ മൊത്തത്തില് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കലും തിരക്കിട്ടോടലും പിന്നെ ക്ലാസ്സിലിരുന്നുള്ള സംസാരവും ആ ഫ്രീ ആയിട്ടുള്ള ഇതെല്ലാം നല്ലപോലെ മിസ് ചെയ്യും. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ, ഇതിനു മുമ്പ് പ്ലസ് ടു കഴിഞ്ഞ അഞ്ചിത കുറച്ചുകൂടി ഇമോഷണൽ ആയിരുന്നു, കുറച്ചും കൂടെ ഇമ്പൾസീവ് ആയിരുന്നു, പെട്ടെന്ന് ആലോചിക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരുപാട് എല്ലാ കാര്യങ്ങളെയും ഒരു വൈകാരികമായിട്ടുള്ള രീതിയിൽ കാണുന്ന ഒരാളായിരുന്നു. ബട്ട് സൈക്കോളജി പഠിച്ചതിന് ശേഷമാണ് പല കാര്യങ്ങളും എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഓരോ രീതിയിൽ ചിന്തിക്കുന്നത്, എൻ്റെ ഏത് തോട്ട് കാരണമാണ് എനിക്ക് ഇത്രയും ഇമോഷണൽ ആവുന്നത്, ഞാൻ എങ്ങനെ എനിക്ക് ആ തോട്ടിനെ മാറ്റാം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുവഴി എനിക്ക് എന്നെ തന്നെ ഒരു പരിധി വരെ മനസ്സിലാക്കാനായിട്ട് ഈ കോഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എ പേഴ്സൺ ഞാൻ ഒരുപാട് വളർന്നു ഈ ഒരു കോഴ്സിലൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൂവി സമ്മർ ഇൻ ബത്ലഹേമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു മൂവിയാണ്. അത് ഒരു തരത്തിൽ എൻ്റെ ഒരു കംഫർട്ട് മൂവി കൂടെയാണ്. സോ അതിലുള്ള എല്ലാ സോങ്സും എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് എത്രയോ

ജന്മമായി എന്നുള്ള സോങ്ങാണ്. മ്യൂസിക്കിന് ഒരാളെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. മ്യൂസിക് തെറപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് സൈക്കോളജിയിൽ. അപ്പം മ്യൂസിക് അതിന്റെ ടോൺ, അതിന്റെ റിതം, അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താഗതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. സോ അത് ശരിയായിട്ടുള്ള രീതിയിൽ പലരും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മ്യൂസിക് കാരണം പലർക്കും ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നതും, അതേസമയം ചില ആൾക്കാർക്ക് ചില മ്യൂസിക് കേൾക്കുമ്പോൾ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്.

എന്റെ പേര് സഫാലിക. ഞാൻ പൂക്കോട് വെറ്റിനറി കോളേജിലെ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. കോളേജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എന്റെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫൈനൽ എക്സാമിനെ കുറിച്ചാണ്. ആ സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലില് പകുതി പേർക്കും ഡയറിയും പിന്നെ അതേപോലെ തന്നെ വൈറൽ ഫീവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ. അടുത്ത ദിവസം ഞങ്ങൾക്ക് അവിടെ ഫൈനൽ എക്സാമാണ്. അത് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു വർഷം പഠിച്ചത് തന്നെ വേസ്റ്റ് ആവും. അപ്പം എന്റെ ബാച്ചിലെ ഒരു 4 പേര്, ഞങ്ങൾക്ക് 4 പേർക്കായിരുന്നു എന്റെ ബാച്ചിലെ പനിയും മറ്റ് അസുഖങ്ങളും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആകെ തളർന്നു. കാരണം ഇനി എനിക്ക് 4 എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടിലൊക്കെ ആയിരുന്നു ഞാൻ. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്റെ കൂടെ അന്ന് എനിക്ക് എന്റെ ഒപ്പം ഉണ്ടായിരുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളാണ്. അവരെന്റെ ഒപ്പം, അവർക്കും 4 എക്സാം ഉണ്ടായിട്ടും അവരത് മൈൻഡ് ചെയ്യാതെ അവർ പറഞ്ഞു നീ ഇല്ലാതെ ഞങ്ങളും എക്സാമിന് പോവില്ല എന്നുള്ള പറഞ്ഞിട്ട് അവരെന്റെ ഒപ്പം വന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിയിരുന്നു. അവിടുത്തെ ഡോക്ടേഴ്സ് വരെ ഞെട്ടി ഇങ്ങനെ നാളെ ഞങ്ങൾക്ക് എക്സാം ആണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് പിന്നീട് എനിക്ക് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി, കുഴപ്പമില്ല, എക്സാം എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പുലർച്ചെ ആയപ്പോ ഡിസ്ചാർജ് ആയിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ഈ ഒരു 5-6 പേര് നേരിട്ട് എക്സാം ഹാളിൽ പോകുന്നതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാരും എക്സാം എഴുതി, എല്ലാ റിസൾട്ട് വന്നപ്പോ എല്ലാവർക്കും നല്ല മാർക്ക്, എല്ലാരും പാസ്സായി. അപ്പം അവരന്ന് എന്നെ പഠിപ്പിക്കുന്നതും പിന്നെ അമ്മ എന്റെ ഒപ്പം കൂട്ടിരുന്നതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ അവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അന്നാണ് എനിക്ക് കോളേജിലെ സൗഹൃദത്തിന്റെ നില എന്താണ് മനസ്സിലായത്. ഇപ്പം എന്റെ റൂമിലാണെങ്കിൽ ഞങ്ങൾ 5 പേരാണ്. 5 പേരും 5 ജില്ലയിലുള്ള ആൾക്കാരാണ്. ഞാൻ കോഴിക്കോട്, വേറൊരാള് ട്രിവാൻഡ്രം, ഒരാൾ ആലപ്പുഴ, ഒരാൾ കൊല്ലം, ഒരാൾ പത്തനംതിട്ട. അങ്ങനെ വ്യത്യസ്തമായ ജില്ലയിൽ നിന്നും വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഒരു രാത്രി എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് അപ്പുറത്തെ ഇപ്പുറത്തുള്ള റൂമിലുള്ള എല്ലാവരും ഈ ഞങ്ങളുടെ റൂമിലേക്ക് വരും. കാരണം അത്യാവശ്യം വലിയൊരു ഏരിയ ഉള്ള റൂം അതാണ്. എന്നിട്ട് പിന്നെ കളിയായി, സംസാരം. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ രാത്രി കല്യാണത്തിന് ഇവിടെ ഫാഷൻ ഷോ നടത്താറുണ്ട്. അതാണ് ഇവർക്ക് ഏറ്റവും അടിപൊളിയായ സംഭവം. കോളേജിലുള്ളതിനേക്കാളും ഇന്ററാക്ഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഹോസ്റ്റലിൽ നിന്നാണ്. നല്ല രസമാണ് രാത്രികൾ സംസാരിച്ചിരിക്കാനും. കേരളത്തിന്റെ തിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം അവിടെയാണ് ഞങ്ങളുടെ കോളേജ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതായത് സീ ലെവലിൽ എത്രയോ ഹൈറ്റിലാണ്. താമരശ്ശേരി ചുരം കയറി തുടക്കത്തിൽ തന്നെയുള്ള സ്ഥലമാണ് ലക്കിടി എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് കോളേജ് വരുന്നത്. ഇത്രയും ഉയരത്തിലായതുകൊണ്ട് തന്നെ നാട്ടിൽ ഇപ്പൊ ഫുൾ ചൂടും കാര്യങ്ങളും ആണെങ്കിലും ഇവിടെ ഇപ്പോഴും നല്ല തണുപ്പും കോടയും മഴയും കാര്യങ്ങളാണ്. മഴ എപ്പോഴും ലഭിക്കുന്നത് കൊണ്ട് തന്നെ പവർ കട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മൊമെന്റ്സ് ഈ കറണ്ട് പോകുമ്പോഴാണ് ഉണ്ടാവാറ്. കറണ്ട് പോകുന്ന എല്ലാരും കൂടെ ഇരുന്ന് കൂടെ കിടന്ന്, എന്നിട്ട് എല്ലാരും കൂടെ റൂമിലോട്ട് വരുന്നു, പിന്നെ ട്രൂപ്പ് ഓടയറ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കോളേജ് വെച്ചത് നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ ചുറ്റും കാടും. 100 ഏക്കറിലും കൂടുതൽ ഉണ്ട് ഈ കോളേജിന്റെ ഏരിയ മാത്രം. അതിന് ശേഷമുള്ള ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റിന്റെ ഏരിയ ആണ്. അപ്പം ഇടയ്ക്കൊക്കെ ഈ മ്ലാവ് പോലത്തെ മൃഗങ്ങളെ കാണാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഞങ്ങളുടെ കോളേജിലാണെങ്കിലും പഠനത്തിന്റെ ഭാഗമായിട്ട് വളർത്തുന്നതാണെങ്കിൽ കൂടെ ഒരുപാട് ഫാമുകളുണ്ട്. പശു ഫാം ആയിക്കോട്ടെ, പന്നി ഫാം ആയിക്കോട്ടെ, ആട് ഫാം. പിന്നെ ഇതുകൂടാതെ ഞങ്ങളെ കോളേജിൻ്റെതായ 4-5 കുതിരകളുണ്ട്. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് രാവിലെ തന്നെ. ഇപ്പം ഇപ്പൊ എന്റെ നാട് കോഴിക്കോടാണെങ്കിൽ കൂടെ അവിടെയാണെങ്കിലും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുരം കയറി ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് വേറൊരു ലോകത്തെത്തിയ മാതിരിയാണ്. ലൈക്ക് എന്താ പറയാ, എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്, തണുപ്പും കോടയും. കോളേജിലോട്ട് പോകുന്ന വഴിക്ക് ഈ ഫാമിന്ന് ആനിമൽസിനെ എന്താ പറയാ റിലീസ് ചെയ്തിട്ട് അവരെല്ലാരും നടന്നിരുന്നു. ചിലപ്പോ നമ്മൾ ഈ പശുക്കൾക്കിടയിൽ കൂടെ ഒക്കെ ആയിരിക്കും പോകുന്നതും. 3-ാം വർഷം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫാം പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്. അതായത് ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾക്ക് ഫാമിൽ നിൽക്കേണ്ടി വരും. ആ സമയത്താണെങ്കിലും നമുക്ക് എന്തൊരു സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിക്കോട്ടെ, നമ്മൾ ഈ ആനിമൽസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം നമ്മളെല്ലാം മറന്ന് നല്ല റിലാക്സ്ഡ് ആയിരിക്കും. ഫാമിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളെടുക്കും, പിന്നെ പശുവിന്റെ ആണെങ്കിലും കിടാങ്ങളും, മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് തീർച്ചയായും കോളേജിലും പഠിച്ചെടുക്കുന്നത്. ഈ ഒരു നിമിഷം എന്റെ മനസ്സിലോട്ട് ഓടി എത്തുന്ന പാട്ടെന്ന് പറയുന്നത് എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള സുനിൽ ഗായത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനമായ ചന്ദ്രലേഖ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ടി അറ്റ് എറണാകുളം.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
11: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
10: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
11: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
10: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
11: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
13: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
14: എന്റെ പേര് ഉത്തരാശൻ, കോട്ടയം ബേക്കൽ കോളേജ് ഫോർ വുമണിലെ ഫൈനൽ ഇയർ BSc സൈക്കോളജി വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെല്ലാം വിദേശ വിദ്യാഭ്യാസം ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോളേജുകളിലെല്ലാം വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിൽ ഒരാളാണ് ഞാനും. ഞങ്ങളുടെ ക്ലാസ്സിൽ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ആയി. ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്, ഇപ്പം

പേരെ ഉള്ള ഇത് കൊണ്ട് തന്നെ അവിടെ ഗ്രൂപ്പിസമോ അല്ലെങ്കിൽ കുറച്ചുപേരെ മാത്രം നമുക്ക് കൂട്ടിലറിയാം, ബാക്കിയുള്ളവരെ അറിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിലുള്ള എല്ലാവരെ കുറിച്ചും അറിയാമായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. സൈക്കോളജി വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും സൈക്കോളജി റിലേറ്റഡ് ഡേയ്സ് കണ്ടക്ട് ചെയ്യുന്നതിലാണ് ഞങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇപ്പം സെൽഫ് കെയർ ഡേ, അൽഷിമേഴ്സ് ഡേ, സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ, മെന്റൽ ഹെൽത്ത് വീക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഓരോ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് കോളേജിലെ സ്റ്റാഫ്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാവരും നമ്മുടെ ഐഡിയാസിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. സോ ഇങ്ങനെ ഓരോ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതോടൊപ്പം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇത്രയും നാളും സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ വന്നുകൊണ്ടിരുന്നപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ അവസരങ്ങളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടിയതും ഇവിടെ നിന്നായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കിലും മൊത്തം വിറച്ച് ആകെ ആ ഒരു പ്രോഗ്രാം കുളമാക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഓരോ പ്രോഗ്രാംസിനും ഞാൻ സ്റ്റേജിൽ കയറി ഓരോ ആളുകളെയും ഫേസ് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ അങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്നുള്ളത് മനസ്സിലായത് പോലും. സോ അതിന് എന്റെ ടീച്ചേഴ്സിനും അതോടൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും അടുത്തുള്ളത് മിക്കപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. സോ ഇവരെല്ലാവരും സപ്പോർട്ട് തന്നതിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി എന്നെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതും ഈ ഒരു കോളേജിലൂടെയൊക്കെയാണ്. സൈക്കോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തുക്കൾ പലരും ഈ ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഉള്ളതാണ്. സോ ഞങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളത്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്നയാള് എങ്ങനെയാണോ അയാളെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, അയാളെ ജഡ്ജ് ചെയ്യാതെയോ കളിയാക്കാതെയോ. സോ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ വരുമ്പോഴും നമ്മൾ തമാശക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കുമെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നയാളെ മനസ്സിലാക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. നമുക്കിപ്പം ഒരു ഫ്രണ്ട് തരുന്ന ആ ഒരു സപ്പോർട്ടൊക്കെ അവര് ജെനുവിൻ ആയിട്ട് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് എപ്പോഴും വളരെയധികം സഹായിക്കുന്നവരും ഞങ്ങളെല്ലാവരെയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ഗാനം എന്ന് പറയുന്നത് അഗ്നിദേവൻ എന്ന സിനിമയിലെ എം ജി ശ്രീകുമാർ ആലപിച്ച നിലാവിന്റെ നീലഭസ്മ കുരിയണിഞ്ഞവളെ എന്നുള്ള പാട്ടാണ്.

എൻ്റെ പേര് ചിന്മയശ്രീ ദർശ. ഞാൻ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിലെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ ബി ടെക് ഡയറി ടെക്നോളജി തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ മണ്ണുത്തി ക്യാമ്പസിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക അവിടുത്തെ നേച്ചറാണ്. ഒരുപാട് മരങ്ങളും, ചില ദിവസം നമ്മൾ ക്യാമ്പസിലൊക്കെ കയറുമ്പോൾ നമ്മൾ കുറെ ആനിമൽസിനെയൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ മലയണ്ണാനെയൊക്കെ ക്യാമ്പസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ദിവസം വേറെ വേറെ ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്യാമ്പസ് ഭംഗിയാണ്, പുതുമണ്ണിന്റെ മണവും. ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചില ദിവസം മയിലുകൾ ഉണ്ടാവും. അതേസമയം മഴയൊക്കെ പെയ്യുമ്പോൾ ഭംഗിയാണ്. നമ്മളിപ്പോ ചിലപ്പോ ഇങ്ങനെ സ്ട്രെസ്ഡ് ഒക്കെ ആയിരിക്കുമ്പോ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വയ്യാണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ ക്യാമ്പസിലൊന്ന് ഇറങ്ങി നടന്നാൽ മതി, നമ്മളുടെ മൈൻഡ് അത്രയും കാം മോഡിലായി മാറും. മിക്ക ടീച്ചേഴ്സിന്റെ അടുത്തും എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ഭയങ്കര ഫ്രീ ആയിട്ട് പറയാം. പിന്നെ ടീച്ചേഴ്സ് നമ്മളെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എസ്പെഷ്യലി CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ CBSE സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ചെറിയ കാര്യങ്ങളും അവർ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിച്ച് അങ്ങനെയായിരുന്നു. ഇവിടെ വരുമ്പോൾ വേറെ ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ടീച്ചേഴ്സൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യം അവർ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ അമ്മമാർ നമ്മുടെ അടുത്ത് പറയുന്ന പോലെ തന്നെയാണ്, മോളെ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരാ. എനിക്ക് അങ്ങനെ സ്കൂളിൽ ഞാൻ അങ്ങനെ ഭയങ്കര പഠിപ്പിച്ച അങ്ങനത്തെ ഒരു കുട്ടിയെ ആയിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ഒക്കെ ക്ലാസ്സിൽ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ദിവസം ഒരു മൈക്രോബയോളജി ലാബിൽ വെച്ച് ഒരു ശ്യാമ മാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശ്യാമ മാം ആണ് അന്ന് ക്ലാസ്സിൽ റാൻഡം ആയിട്ട് മാം ഇങ്ങനെ പറഞ്ഞാണ് കുട്ടിക്കൊക്കെ ഭയങ്കര ബ്രൈറ്റായി നിൽക്കാൻ പറ്റുന്ന കുട്ടികളാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നെയും പിന്നെ വേറെ ഒരു കുട്ടീനെയും കൂടി എടുത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, മാം അതെന്താ അങ്ങനെ പറഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പോ എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയ പിന്നെ എനിക്ക് തന്നെ ഞാൻ ഭയങ്കര മാറിയ പോലെയായി. പിന്നെ ക്ലാസ്സിലെല്ലാം ആൻസേഴ്സ് പറയാനും അങ്ങനെ എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനും അങ്ങനെ. ശ്യാമ മാം അന്ന് പറഞ്ഞ ഒരു കാര്യം ഇത് ഫസ്റ്റ് സെമ്മിൽ എന്തോ ആണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ തേർഡ് ഇയർ ഫിഫ്ത് സെം കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോഴും മാം പറഞ്ഞ ആ ഒരു ചെറിയൊരു കാര്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗൺ ആയി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി കോൺഫിഡൻസ് കുറയാണെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് എന്റെ മൈൻഡ് പോവാ ശ്യാമ മാം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലാണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലെ പേരൻസും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. ഞങ്ങളുടെ ക്യാമ്പസിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ടാവും. എല്ലാ ദിവസവും അവരെല്ലാവരും നമ്മളെ ചിരിച്ച് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ക്യാമ്പസിനുള്ളിലേക്ക് തന്നെ നമ്മൾ കയറുക. അവിടെ തൊട്ട് നമ്മൾ ക്യാമ്പസിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും കുറച്ച് ഇന്റഗ്രേഷൻ ഉണ്ട് നമ്മളുടെ ക്യാമ്പസിൽ. അപ്പോൾ അവിടുത്തെ വർക്കേഴ്സ് ആയിട്ടുള്ള കുറേ ചേച്ചിമാരുണ്ടാവും. നമ്മൾ അവിടെ ഏത് മുഖം കണ്ടാലും അവർ നമ്മളെ എന്തായാലും നോക്കി ചിരിക്കും. കോളേജിന്റെ അകത്താണെങ്കിലും ഒരു 90% ടീച്ചേഴ്സും എന്തായാലും നമ്മളെ കണ്ടിട്ട് ചിരിക്കാറുള്ള ടീച്ചേഴ്സേ അവിടെ ഉള്ളൂ. കോളേജിനെ പറ്റി എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ള ഒരു കാര്യമാണ് അത്. നമ്മളെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര പ്ലസന്റ് ആയിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. നമ്മളങ്ങനെ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജി കിട്ടും. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിലും ഇപ്പൊ രാവിലെ ചിലപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ വഴക്കായിട്ടായിരിക്കും കോളേജിലൊക്കെ പോവുക ചില ദിവസമൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ ക്യാമ്പസിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ആളെ കാണുന്നു, നമ്മളെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്നു, നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഇപ്പോഴത്തെ ദേഷ്യത്തിന്റെ ബാർ ഇത്തിരി കുറഞ്ഞു, പോസിറ്റിവിറ്റിയുടെ ബാർ കുറച്ച് കൂടി. നമ്മൾ ഓൾറെഡി എല്ലാവരും രാവിലെ പോസിറ്റീവ് ആയിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്, ടീച്ചേഴ്സും പോസിറ്റീവ് ആയിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്. ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻസ് കുറച്ചും കൂടിയും മീനിങ് ഫുൾ ആയിരിക്കും. ഇങ്ങനെ എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ്സിലിരിക്കുമ്പോഴും ഒരുപാട് ആൻസേഴ്സ് പറയാൻ, ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കാൻ, അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിന്റെ അടുത്ത് ഓപ്പൺ ആയി പോയി ചോദിക്കാനൊക്കെ പറ്റുന്ന. എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സോങ് തൂവാനത്തുമ്പികൾ മൂവിയിലെ മേഘം പൂത്തു തുടങ്ങി എന്ന് തുടങ്ങുന്ന ആ ഒരു സോങ് ആണ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
5: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
4: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
4: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
5: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
4: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
8: ക്യാമ്പസ് കളേഴ്സ്.
9: എന്റെ പേര് കുഞ്ഞികൃഷ്ണൻ എന്നാണ്. എന്റെ സ്വദേശം കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ എന്ന സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിലെ 2ാം വർഷ MA മ്യൂസിക് വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം MA മ്യൂസിക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട HOD ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ അധ്യാപകരും, ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് സന്തോഷം ഈ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ സാധിച്ചതിൽ. ഈ ക്യാമ്പസിൽ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം, അത് വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു സമയത്ത് ആ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതൊരു നല്ലൊരു ഓർമ്മയാണ്. ക്യാമ്പസിൽ ഞങ്ങളുടെ എക്സാമും തിരക്കൊക്കെ ആയിട്ട് ഒരു പാട്ട് സംഘഗാനം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യം തന്നെ ഞാൻ പഠിപ്പിക്കാം, പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് പഠിപ്പിക്കാനും കൂടെ പാടാനും അങ്ങനെ രജിസ്റ്റർ ചെയ്തു. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളത് പഠിച്ച് എന്റെ പ്രിയ ഗുരുനാഥനായിട്ടുള്ള അരക്കൽ നന്ദകുമാർ സാർ പഠിപ്പിച്ച പാട്ടാണ്. ആ പാട്ട് ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ലിമിറ്റഡ് ടൈമിൽ പഠിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പാടി. ആ ഒരു മത്സരത്തിന് ഞങ്ങൾക്ക് സെക്കൻഡ് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് ഒരു വലിയൊരു കാര്യമായിട്ട് കരുതാണ്. അത് ക്യാമ്പസ് ലൈഫിൽ ഏറ്റവും വലിയ ഓർമ്മയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിൽ ഇങ്ങനൊരു സംഘഗാനത്തിന് ഒരു പ്രൈസ് വരുന്നത്. മുന്നത്തെ സീനിയേഴ്സ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പ്രൈസ് വരുന്നത് എന്ന് HOD പറയുകയുണ്ടായി. അതിനെല്ലാവരെയും ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കും. യൂണിയന്റെ ഭാഗമായിട്ട് പ്രത്യേക അനുമോദനവും മൊമെന്റോസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാകാനും അതൊരു പഠിപ്പിക്കാനും ഒരു ഭാഗ്യം ഉണ്ടാകുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം.
1: എന്റെ പേര് യാസീൻ. ഞാൻ സുശ്രുത കോളേജിലെ BSc ഓപ്റ്റോമെട്രി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എല്ലാവരെയും പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് ഓർമ്മകൾ ഒന്നാണല്ലോ നമ്മുടെ സ്കൂൾ ജീവിതത്തില്, കോളേജ് ജീവിതത്തില്. എനിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് എന്റെ കോളേജ്. ഏകദേശം 5-6 മാസം കഴിഞ്ഞാൽ തന്നെ എന്റെ കോളേജ് ലൈഫ് ഇവിടെ തീരും. പക്ഷേ ആദ്യമായി കോളേജിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന പരിചയക്കുറവും ടെൻഷനും എനിക്ക് ഇന്നും ഓർക്കുമ്പോൾ ഒരു ചിരിയായിട്ടാണ് തോന്നുന്നത്. ഹോസ്റ്റൽ ലൈഫും ഫ്രണ്ട്സിനൊപ്പമുള്ള കറക്കവും എക്സാം ടെൻഷനും എല്ലാം ഇങ്ങനത്തെ ഓർമ്മകൾ ഒത്തുചേർന്നതാണ് എന്റെ കോളേജിൽ. പഠനത്തിന്റെ കാര്യത്തിലായാലും എൻജോയ്മെന്റിന്റെ കാര്യത്തിലായാലും കോളേജിലെ ടീച്ചേഴ്സ് ആകട്ടെ, മറ്റ് സ്റ്റാഫ്സ് ആകട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പ്രിൻസിപ്പൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകരിലൊന്നാണ് എന്റെ പ്രിൻസിപ്പള്.

കുട്ടി കണ്ടാൽ തന്നെ വിളിച്ച് ശകാരിക്കാനും അല്ലെങ്കിൽ നല്ലത് ചെയ്ത ചെറിയ കാര്യമാണെങ്കിലും പോലും അപ്രിഷ്യേറ്റ് ചെയ്യാനും മാം ഒരിക്കലും മറക്കില്ല. പിന്നെ മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാം പഠനത്തിനാകട്ടെ എന്ത് ആവശ്യത്തിനായാലും നമ്മുടെ ഒപ്പം ഫ്രണ്ട്സിനെ പോലെ തന്നെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ആദ്യം ഇവിടെ വന്നപ്പോ എന്റെ ഉള്ളിൽ തോന്നിയത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നൊരിടമായിട്ട് മാറി ഈ ക്യാമ്പസ്. ചില ദിവസങ്ങൾ സന്തോഷം പങ്കുവെക്കാനും ചില ദിവസങ്ങളിൽ വിഷമങ്ങൾ മറക്കാനും എന്റെ സുഹൃത്തുക്കൾ, എസ്പെഷ്യലി എന്റെ നാല് പ്രിയ സുഹൃത്തുക്കളുണ്ട്, അവരെന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ പോകണമെന്നുള്ള ആത്മവിശ്വാസവും നമുക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയെ പറ്റി പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടെ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയോടൊപ്പം തന്നെ ജീവിതത്തെ കാണാൻ കൂടി പഠിപ്പിച്ചതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്റെ കോളേജ് ലൈഫ് ഇവിടെ എന്താണ് ഈ സമയത്ത് പോലും എന്റെ സീനിയേഴ്സ് ആവട്ടെ എന്റെ ജൂനിയേഴ്സ് ആവട്ടെ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി എന്റെ സീനിയേഴ്സ് ചേട്ടന്മാര്, ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് ആഘോഷങ്ങളും കോളേജ് പ്രോഗ്രാമുകളും എല്ലാം എനിക്കൊരു ഓർമ്മയായിട്ട് മാറും എന്നൊരു വിഷമത്തിലാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഈ കോളേജിൽ എനിക്ക് ഏറ്റവും ആകർഷിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസ് നല്ലതുപോലെ നമുക്ക് മറ്റുള്ള കോളേജിനെ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഗിരിധറായി ഹോസ്പിറ്റലിൽ തന്നെ എത്രയോ പേര് കേട്ട വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ നമുക്ക് ഒപ്റ്റോമെട്രി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കരിയറിൽ കിട്ടാവുന്ന ഒരു നല്ല അച്ചീവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ മേജറായിട്ട് അട്രാക്ട് ചെയ്ത ഒരു പോയിന്റും ക്ലിനിക്കൽ പ്രാക്ടീസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിരുന്നു ഇവിടുന്ന് കിട്ടിയ 3 വർഷത്തെ എക്സ്പീരിയൻസ്. താളവട്ടം സിനിമയിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന സോങ് ആണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും കേൾക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്.

കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം തയ്യാറാക്കാൻ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ കെ എം ചന്ദ്രശേഖർ ചെയർമാനായി പ്രത്യേക സമിതി. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ കൺവീനറും സാമ്പത്തിക വിദഗ്ധൻ ഡോ നാരായണ, CDS ഡയറക്ടർ ഡോ വീരമണി എന്നിവർ സമിതി അംഗങ്ങളുമാണ്. തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ പുരോഗമിക്കുകയാണെന്നും പരാജയ കാരണങ്ങളിൽ സമഗ്ര ചർച്ച നടക്കുകയാണെന്നും CPIM സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. നേതൃത്വത്തിന് എതിരായ വിമർശനങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നും സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു. UIDAI കേന്ദ്രീകൃത ആധാർ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ ആരംഭിച്ച കേരളത്തിലെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാട്ടുരായ്ക്കലിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭീകര കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളെ സൈനിക കൃത്യതയാലും ദൃഢനിശ്ചയത്താലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർക്കാൻ കഴിഞ്ഞതായി കരസേനാ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ വാർഫെയർ സ്റ്റഡീസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ആനക്കാംപൊയിൽ തമ്പുരൻകൊല്ലി വനമേഖലയിൽ യുവാവിനെ കാണാതായി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം മേഖലയിൽ 10 വർഷം മുൻപ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ വി രാജേഷ് നേരിട്ട് പരിശോധിച്ചു. ഫ്ളാറ്റുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ച് പരിഹാര നടപടികൾ എടുക്കുമെന്ന് മേയർ അറിയിച്ചു. ഓൾ കേരള അൺറേറ്റഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് May 24 കോഴിക്കോട് നടക്കാവിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അൺറേറ്റഡ് ചെസ് താരങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ 8, അണ്ടർ 12, അണ്ടർ 15

0: രചന ജേക്കബ് എബ്രഹാം. മനുഷ്യൻ സാഹസികനാണ്. അറിവിനും അനുഭവങ്ങൾക്കുമായി അവൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ആ യാത്രയുടെ വിചിത്രമായ സാഹസികതകൾ അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉജ്ജ്വലമായ സാഹസികതയുടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ജൂൾസ് വെർണെ എന്ന ഫ്രഞ്ച് നോവലിസ്റ്റിന്റെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്.
1: ലോകസാഹിത്യത്തിൽ സാഹസികതയുമായി ചേർത്തുവെച്ച് പറയുന്ന ഒരു സാഹിത്യകാരന്റെ പേരാണ് ജൂൾസ് വെർണെ. 1873 പുറത്തിറങ്ങിയ ഈ സാഹസിക നോവൽ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിക്കുന്നു.
0: 100+ വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലെ ഫിലിയാസ് ഫോഗ് എന്ന വിചിത്ര മനുഷ്യൻ നടത്തുന്ന അസാധാരണമായ ലോക പര്യടനത്തിന്റെ കഥയാണിത്. മനുഷ്യനും പ്രകൃതിയും സൃഷ്ടിച്ച നിരവധി പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തീവണ്ടിയിലും ആവിക്കപ്പലിലും ആനപ്പുറത്തും ഹിമശകടത്തിലും മറ്റുമായി വിവിധ രാജ്യങ്ങളിലൂടെ വിഭിന്ന ജനവർഗങ്ങൾക്കിടയിലൂടെ നടത്തിയ ആപൽക്കരമായ ഒരു ധീര സാഹസിക യാത്രയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ഒരു സഞ്ചാര നോവൽ.
1: February 8 നാൻഡസ് എന്ന പട്ടണത്തിലെ അഭിഭാഷകനായ പേറി വെർണയ്ക്കും സോഫിയയ്ക്കും ഒരു മകൻ ജനിച്ചു. 19 വയസ്സിൽ ആ യുവാവിന്റെ മനസ്സിൽ ഒരാഗ്രഹമുദിച്ചു, എഴുത്തുകാരനാവുക. അങ്ങനെ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരൻ പിറന്നു. സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും ആ പ്രതിഭ കൈവച്ചു. ശാസ്ത്ര നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ആത്മകഥ, കവിതകൾ, ഗാനങ്ങൾ, ഹാസ്യസാഹിത്യം തുടങ്ങി സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും ജൂൾസ് വെർണെ പടർന്നുകയറി.
0: എന്നാൽ നോവലുകളുടെ പേരിലാണ് എഴുത്തുകാരൻ അറിയപ്പെട്ടു തുടങ്ങിയത്. ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത്, 20,000 ലീഗ്സ് അണ്ടർ ദ സി, എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്നീ 3 നോവലുകൾ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരനെ ലോക പ്രശസ്തനാക്കി. ഇതിനു പുറമെ നിഗൂഢദ്വീപ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് തുടങ്ങിയ പല കൃതികളും ശ്രദ്ധേയമായി.
1: കുട്ടിക്കാലത്ത് ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ മാഡം സാമ്പിനിൽ നിന്നും സാഹസിക കഥകളോട് ജൂൾസിന് താൽപ്പര്യമുദിച്ചു. തന്റെ ഭർത്താവ് ഒരു കപ്പൽ ഛേദത്തിലകപ്പെട്ട് കഴിഞ്ഞ 30 ഏതോ ദ്വീപിൽ കഴിയുകയാണെന്നും എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം മടങ്ങിവരുമെന്നും മാഡം സാമ്പിൻ കുട്ടികളോട് പറയുമായിരുന്നു. കഥ കേട്ട ഭാവി എഴുത്തുകാരന് ഈ കഥ ഭാവനയുടെ വലിയ ലോകം തുറന്നു നൽകി.
0: കുട്ടിക്കാലത്ത് ചരിത്രവും ഭൂമിശാസ്ത്രവുമായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടവിഷയങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവും ജൂൾസ് വെർണയെ അത്ഭുതപ്പെടുത്തി. കഴിയുന്നതും ധാരാളം യാത്ര ചെയ്യുക, കണ്ടതിനെക്കുറിച്ചെല്ലാം എഴുതുക, അതായിരുന്നു എഴുത്തുകാരന്റെ ലക്ഷ്യം. 5 ഇൻ എ ബലൂൺ എന്ന കൃതി 1863 പുറത്തിറങ്ങി. ആ പുസ്തകം പ്രചുരപ്രചാരം നേടിയതോടെ ജൂൾസ് വെർണെ എന്ന പേര് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. ഫ്രം ദ എർത്ത് ടു ദ മൂൺ 1865 ലക്ഷക്കണക്കിന് വായനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനയിൽ തരംഗമായി. എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ 1873 പുറത്തിറങ്ങിയത്.
1: ലണ്ടനിലെ പ്രശസ്തമായ റിഫോം ക്ലബ് അന്നും സജീവമായിരുന്നു. ക്ലബിലെ ലൈബ്രറിയിൽ ചില അംഗങ്ങൾ പുസ്തക റാക്കുകൾക്കിടയിൽ നിൽക്കുന്നത് കാണാം. ഒരു സംഘം ഇംഗ്ലീഷുകാർ ചീട്ടുകൾ കശക്കി ചീട്ടുകളെ തുടങ്ങാൻ പോവുകയാണ്. മദ്യം നിറച്ച ചഷകങ്ങളും അനുസാരികളുമായി വെയ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ ചീട്ടുകൾ സംഘം ആരെയോ കാത്തിരിക്കുകയാണ്. ആൾ വന്നിട്ട് വേണം കളി തുടങ്ങാൻ. ജൂൾസ് വെർണെയുടെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ ആരംഭിക്കുകയാണ്.
0: അക്ഷമരായി കാത്തിരിക്കുന്ന ആ ചീട്ടുകളി സംഘത്തിന്റെ മുൻപിൽ റിഫോം ക്ലബിന്റെ വാതിൽ കൃത്യം 11:30 തുറന്നുകൊണ്ട് ഒരു മാന്യൻ അകത്തേക്ക് പ്രവേശിച്ചു. 40 തുടക്കത്തിൽ പ്രായമുള്ള അതിസുന്ദരനായ നീളമുള്ള ഒരു മനുഷ്യൻ. ആ നടത്തത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ തന്റെ മുൻപിലുള്ള ഒഴിഞ്ഞ ഒരു കസേരയിൽ അയാളിരുന്നു. ആ കസേര

0: അയാൾക്ക് വേണ്ടി ആദരപൂർവം ഒഴിച്ചിട്ടതായിരുന്നു. ക്ലബിലെ വെയിറ്റർമാർക്ക് ആ മാന്യനെ വർഷങ്ങളായി പരിചയമുണ്ട്. പക്ഷേ അയാളെപ്പറ്റി അധികമൊന്നും അവർക്കറിയില്ല. ആ മാന്യന്റെ പേര് ഫിലിയാസ് ഫോഗ് എന്നാണെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കോട്ടിൽ നിന്നും പോക്കറ്റ് വാച്ചെടുത്ത് സമയം നോക്കുന്ന ഒരു സ്വഭാവവും അയാൾക്കുണ്ടെന്ന് അവർക്കറിയാം. പണം അയാൾക്കൊരു പ്രശ്നമല്ല. പുത്തൻ നോട്ടുകൾ എപ്പോഴും പോക്കറ്റിൽ കാണും. ആ കാശ് എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല.
1: ലണ്ടനിലെ സാവില്ല റോയിലെ 7-ാം നമ്പർ തെരുവിലാണ് ഫിലിയാസ് ഫോഗ് താമസിക്കുന്നത്. അയാൾക്ക് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അയാളുടെ ദിവസങ്ങൾ കൃത്യമായ ഒരു ചിട്ടയിലാണ് നീങ്ങുന്നത്. റിഫോം ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ 11:30 അയാൾ ഹാജരാകും. ചീട്ടുകളി മേശയിൽ തന്നെയാണ് ഭക്ഷണം. പാതിരാത്രിയോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങും. റിഫോം ക്ലബിലെ ലൈബ്രറിയിലാണ് ഏറിയ സമയവും അയാൾ ചെലവഴിക്കുന്നത്. ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്ന ഫിലിയാസ് ഫോഗ് ആരോടും അത്ര സംസാരിക്കുന്ന കൂട്ടത്തിലല്ല.
0: ഫിലിയാസ് ഫോഗിനെ പോലെ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പാസി പാർട്ട് ഔട്ട്. പല തൊഴിലുകൾ ചെയ്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു യുവാവ്. ഒരു സുപ്രഭാതത്തിൽ അവൻ തൊഴിൽ തേടി ഫിലിയാസ് ഫോഗിന്റെ വാതിലിൽ മുട്ടുന്നു.
1: സർ, എനിക്കൊരു തൊഴിൽ വേണം. ഞാനൊരു ഗായകനായിരുന്നു, സർക്കസിലുണ്ടായിരുന്നു, ജിമ്മിൽ പരിശീലകനായിരുന്നു. അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ വീട്ടുജോലിക്കാരനായി എനിക്ക് അങ്ങയെ സേവിക്കാൻ ഒരവസരം തരൂ.
0: യുവാവിന്റെ തൊഴിലഭ്യർത്ഥന ഫിലിയാസ് ഫോഗിന് ഇഷ്ടമായി.
1: നീ ഇന്നല്പം ലേറ്റായിട്ടാണ് വന്നത്. ഒരു കാര്യം ചെയ്യൂ, നാളെ കൃത്യം 11:29 തന്നെ ജോലിക്ക് കയറിക്കൊള്ളൂ.
0: തന്റെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണെന്ന് പാസി പാർട്ട് ഔട്ടിന് ആദ്യത്തെ പരിചയപ്പെടലിൽ നിന്ന് തന്നെ മനസ്സിലായി. യജമാനൻ പറഞ്ഞതുപോലെ യുവാവ് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ എത്തി. അധികം സംസാരമില്ലാത്ത തന്റെ യജമാനനിൽ നിന്നും ശ്രദ്ധ മാറ്റി ആ ഭവനത്തിൽ നിന്നും അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന് അവൻ നോക്കി. ഒരു രക്ഷയുമില്ല, ഇയാൾ ഒരു ദുരൂഹ കഥാപാത്രം തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞു.
2: ഫിലിയാസ് ഫോഗ് പതിവ് പോലെ ആ ദിവസം റിഫോം ക്ലബിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും അന്ന് നടന്ന ഒരു ബാങ്ക് കൊള്ളയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു. ലണ്ടൻ ബാങ്കിൽ നിന്നും 55,000 pounds കള്ളൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർ ശക്തമായ അന്വേഷണത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലെ രാജ്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഇംഗ്ലീഷ് മാന്യനെ പോലെ തോന്നുന്ന ഒരാളാണ് മോഷ്ടാവ്. ഡിറ്റക്റ്റീവുകൾ രഹസ്യാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കള്ളനെ പിടികൂടുന്നവർക്ക് 2,000 pounds സർക്കാർ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ക്ലബിലെ ഉന്നതർ പലരും ചൂടുപിടിച്ച ചർച്ചയിൽ പങ്കുചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഫിലിയാസ് ഫോഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ അഭിപ്രായം എന്ന നിലയിൽ ഫോഗ് പറഞ്ഞു.
1: ലോകം ഇന്നിപ്പോൾ വല്ലാതെ ചുരുങ്ങിപ്പോയി. ഒരാൾക്ക് 80 days കൊണ്ട് ലോകം ചുറ്റിവരാൻ കഴിയും. 13 days കൊണ്ട് സുയസ് കനാലിലൂടെ ബോംബെയിലെത്താം. ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് 3 days. അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 13 days മതി. നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ? എന്റെ കാൽക്കുലേഷൻസ് കറക്റ്റാണ് മിസ്റ്റർ. എന്റെ ബാങ്കിൽ, എന്റെ അക്കൗണ്ടിൽ 20,000 pounds ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ ആ 20,000 pounds ഞാൻ ബെറ്റുവെക്കാം. 2 October തിരിച്ച് 21 December നിങ്ങളുടെ മുന്നിൽ ഈ ക്ലബിൽ 80 days കൊണ്ട് ലോകം ചുറ്റി എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 20,000 pounds എനിക്ക് തരണം.
0: വാദപ്രതിവാദങ്ങൾ തുടർന്നു. ഒടുവിൽ ഫിലിയാസ് ഫോഗിന്റെ ബെറ്റ് ക്ലബിലെ മറ്റ് ധനികർ അംഗീകരിച്ചു. യാത്രയ്ക്ക് വേണ്ട പണം ഫോഗ് തന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചു. വീട്ടിലെത്തിയിട്ട് 80 days ഒരു യാത്രയ്ക്ക് വേണ്ടി ബാഗുകളെല്ലാം തയ്യാറാക്കാൻ പാസിപ്പാർട്ട് ഔട്ടിന് നിർദ്ദേശം നൽകി. അവൻ തന്റെ യജമാനന്റെ പുതിയ ഭ്രാന്ത് കേട്ട് അമ്പരന്ന് നിന്നു.
1: ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെല്ലാം ആ വിചിത്ര പന്തയത്തിന്റെ വാർത്ത പരന്നു. ഫീലിയാസ് ഫോഗിനെ കുറിച്ചും ഈ ലോകയാത്രയെക്കുറിച്ചുമായി എവിടെയും സംസാരം. 80 ദിവസം കൊണ്ട് ലോകം ചുറ്റിവരാമെന്ന ആശയത്തെ ചിലർ പിന്തുണച്ചു. മറ്റു ചിലർ അതൊരു മണ്ടനാഗ്രഹമെന്ന് പറഞ്ഞു. ചിലർ ഒരു പടികൂടി കടന്ന് ബാങ്ക് മോഷ്ടാവ് ഫോഗ് എന്ന വിദ്വാനാണെന്നും മോഷ്ടിച്ച മുതലുമായി നാടുകടക്കാനുള്ള ബുദ്ധിപൂർവമായ ഒരടവാണിതെന്നും പറഞ്ഞു. ഫിലിയാസ് ഫോഗാണ് ബാങ്ക് മോഷ്ടാവ് എന്ന ഊഹത്തിന് പ്രസക്തി വർദ്ധിച്ചു. ഡിക്റ്റേറ്റീവ് ഫിക്സ് അത് പൂർണ്ണമായും വിശ്വസിച്ചു. അയാൾ തന്റെ നിരീക്ഷണങ്ങളുമായി ഫിലിയാസ് ഫോഗിനെ പിടികൂടാനുള്ള അനുമതി തേടി ലണ്ടൻ പോലീസിനെ സമീപിച്ചു.
0: ഡിക്റ്റേറ്റീവ് ഫിക്സ് അതിവേഗം സൂയസ് തുറമുഖത്തെത്തി. അയാൾ രഹസ്യമായി ഫിലിയാസ് ഫോഗിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഫോഗിന്റെ വേലക്കാരനായ പാസിപ്പാർട്ട് ഔട്ടുമായി ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ സൗഹൃദം സ്ഥാപിക്കാൻ തീരുമാനിച്ചു.
1: ഹലോ, ഈ സ്ഥലം കൊള്ളാമല്ലോ സാറേ. ഈ സ്ഥലത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ യജമാനനാകട്ടെ സ്ഥലങ്ങളിൽ താല്പര്യമില്ല, അദ്ദേഹത്തിന് സമയത്തിലാണ് താല്പര്യം. ഞങ്ങളിപ്പോൾ 80 ദിവസം കൊണ്ട് ലോകം ചുറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണല്ലോ, സംശയമുണ്ടോ സാറേ? ഒരു ദിവസം ക്ലബിൽ നിന്നും വന്ന ശേഷം ബെറ്റുവെച്ച കാര്യം പറഞ്ഞ് ഈ യാത്രയ്ക്ക് എന്നെയും കൂടെ കൂട്ടി ഇറങ്ങിയിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല.
0: ഫോഗിന്റെ ജോലിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരെ പിന്തുടരാൻ ഡിക്റ്റേറ്റീവ് ഫിക്സ് തീരുമാനിച്ചു. ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെടുന്ന മംഗോളിയ എന്ന കപ്പലിൽ ബോംബെയിൽ എത്തിച്ചേരാനായി മൂവരും കയറി. യാത്രാമധ്യേ കപ്പൽ ഇന്ധനം നിറയ്ക്കാൻ അറേബ്യൻ തീരങ്ങളിൽ നിർത്തി. അവസാനം കപ്പൽ ബോംബെ തീരത്തെത്തി.
2: ബോംബെ ചുറ്റിക്കാണാൻ പാസിപ്പാർട്ട് ഔട്ട് തീരുമാനിച്ചു. യജമാനൻ എവിടെയോ പോയി. അവൻ നടന്ന് നടന്ന് ഒരു അമ്പലത്തിൽ കയറി. കാലക്കേടിന് ഷൂസിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ബ്രാഹ്മണരും പൂജാരിമാരും ചേർന്ന് നന്നായൊന്ന് പെരുമാറി പാസിപ്പോർട്ട് ഔട്ടിനെ പുറത്താക്കി. ഒടുവിൽ രക്ഷപ്പെട്ട് യജമാനന്റെ സവിധത്തിലെത്തി. ഇത്തരം അബദ്ധങ്ങളിൽ ഇനി ചാടരുതെന്ന് ഫോഗ് അയാൾ ഉപദേശിച്ചു.
0: ഇന്ത്യയിൽ വച്ച് വിചിത്രമായ മറ്റൊരു സംഭവത്തിനു കൂടി സഞ്ചാരികൾ സാക്ഷിയായി. ഒരു കാളിക്ഷേത്രത്തിനു സമീപമാണ് ആ കാഴ്ച കണ്ടത്. ഒരു സുന്ദരിയായ യുവതിയെ ചില പൂജാരിമാർ വലിച്ചിഴച്ചുകൊണ്ട് ഒരു അഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. സമീപത്ത് മധ്യവയസ്സ് പിന്നിട്ട ഒരു വ്യാപാരിയുടെ ശവശരീരവുമുണ്ട്. ഫിലിയോസ് ഫോഗിന് പെട്ടെന്ന് താൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള സതി എന്ന അനുഷ്ഠാനമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഫോഗും പാസിപ്പാർട്ട് ഔട്ടും കൂടി യുവതിയെ രഹസ്യമായി രക്ഷിച്ചു. തന്റെ പേര് ഔധ എന്നാണെന്നും തന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
2: സംഘം കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള സ്റ്റീമറിൽ കൃത്യസമയത്ത് തന്നെ അവക്ക് കയറാൻ കഴിഞ്ഞു. യാത്രാസംഘത്തിലിപ്പോൾ ഔധ എന്ന യുവതിയുമുണ്ട്. ദറങ്കൂൺ എന്ന കപ്പൽ 13 ദിവസം കൊണ്ട് ഹോങ്കോങ്ങിലെത്തും. കപ്പലിൽ വെച്ച് ഡിറ്റക്റ്റീവ് ഫിക്സ് വീണ്ടും പാസിപ്പാർട്ട് ഔട്ടുമായി കണ്ടുമുട്ടി. നിങ്ങളുടെ 80 ദിവസത്തെ യാത്രാ പരിപാടി ഇഷ്ടപ്പെട്ട് താനും ഒപ്പം ചേരുകയാണെന്ന് അറിയിച്ചു. ഫോഗിനെ രഹസ്യമായി അയാൾ നിരീക്ഷിച്ചു. ലണ്ടനിൽ നിന്നും അറസ്റ്റ് വാറന്റ് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പിലാണ് ഡിറ്റക്റ്റീവ് ഫിക്സ്.
0: തന്റെ ഒരു ബന്ധു ഹോങ്കോങ്ങിലുണ്ടെന്നും അവരുടെ അടുത്ത് തന്നെ വിട്ടാൽ മതിയെന്നും യുവതി ഫോഗിനോട് പറഞ്ഞിരുന്നു. ഹോങ്കോങ്ങിലെത്തിയ ശേഷം യുവതി പറഞ്ഞ ബന്ധുവിനെ അന്വേഷിച്ച് അവർ നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോങ്കോങ് തീരത്തുനിന്നും ജപ്പാനിലെ യോക്കോഹാമ എന്ന തീരത്തേക്ക് പോകുന്ന കപ്പലിൽ യാത്രാസംഘം കയറി.
2: ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് ഫിക്സ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പാസിപ്പാർട്ട് ഔട്ടിനെ കപ്പലിലെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനിൽ നിന്നും ഡിറ്റക്റ്റീവിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല. ആ ദേശത്തിൽ ഫിക്സ് അവനെ

0: നല്ലവണ്ണം മദ്യപിപ്പിച്ച് ബോധം കെടുത്താനായി മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തു. പാസിപ്പാട്ട് ഔട്ട്. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് ആരാലും അറിയാതെ ബാറിലെ ഒരു മൂലയിൽ ദിവസങ്ങളോളം മയങ്ങിക്കിടന്നു. നവംബർ 14 യാത്രാസംഘം ജപ്പാൻ തീരത്തെത്തി. ഇതിനിടയിൽ ബോധം തെളിഞ്ഞ പാസിപ്പാട്ട് ഔട്ടിന് ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു ചാരനാണെന്ന് മനസ്സിലായി.
1: ഭൂമിയുടെ പകുതിയോളം ദൂരം യാത്രികർ പിന്നിട്ടു. ജനറൽ ഗ്രാന്റ് എന്ന കപ്പലിൽ കയറി സഞ്ചാരികൾ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഡിസംബർ 2 അവർ കാലിഫോർണിയയിൽ എത്തി.
0: തന്റെ രക്ഷകനായ ഫോഗിനോട് യുവതിക്ക് ആരാധനയാണ്. അവൾ അയാളെ പ്രണയിക്കുന്നു. പക്ഷേ ഒട്ടൊരു ദുരൂഹമായ അയാളുടെ വ്യക്തിത്വം അവളെ ആശങ്കയിലാക്കുന്നുണ്ട്.
1: ഇതിനിടയിൽ ലണ്ടനിലെത്താൻ തനിക്കിനി 28 ദിവസങ്ങൾ കൂടി മാത്രം മതിയെന്ന് ഫോഗ് മനസ്സിലാക്കുന്നു.
0: പല വിചിത്രമായ അനുഭവങ്ങളിലൂടെയും ഫോഗും പാസിപ്പാട്ട് ഔട്ടും കടന്നു പോകുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് ഒരു കേണൽ ഫോഗിനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഔധ എന്ന യുവതിയെ രക്ഷിക്കുന്നതും പാസിപ്പാട്ട് ഔട്ടിനെ ഒരു സർക്കസ് സംഘം കത്തിയേറുകാരനായി നിർത്തുന്നതും എല്ലാം രസകരമായ സാഹസിക അനുഭവങ്ങളായി നോവലിൽ വിവരിക്കുന്നുണ്ട്.
1: ഡിസംബർ 11 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്ന കപ്പലിൽ കയറിപ്പറ്റാനായി യാത്രാസംഘം ധൃതിപ്പെടുന്നു. ന്യൂയോർക്കിൽ നിന്നും സഞ്ചാരികൾ കയറുന്ന തീവണ്ടി ഒരു സംഘം ആക്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരു വിധത്തിൽ സഞ്ചാരികൾ രക്ഷപ്പെടുന്നു. യാത്രയ്ക്കിടയിൽ കൃത്യസമയം പാലിക്കുന്നതുമൂലം കപ്പൽ യാത്രയും തീവണ്ടി യാത്രയും എല്ലാം യഥാസമയം തന്നെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലിവർപൂളിലേക്ക് പുറപ്പെടുന്ന ഹെൻറിയറ്റ എന്ന കപ്പലിൽ അവർ യാത്ര തുടരുന്നു. ആ യാത്രക്കിടയിൽ കടലിൽ വച്ച് കടൽക്കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കുന്നു. അതിഭീകരമായ വെടിവയ്പ്പും സംഘട്ടനവും നടക്കുന്നു. ക്യൂൻസ് ടൗൺ എന്ന തീരത്ത് യാത്ര പൂർത്തിയാക്കുവാൻ കഴിയാതെ കപ്പൽ നങ്കൂരമിടുന്നു. അവിടെ നിന്നും ഡബ്ലിനിലേക്ക് പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചാരികൾ യാത്ര തുടരുന്നു.
0: പ്രതീക്ഷിച്ചതുപോലെ ഡിസംബർ 21 സഞ്ചാരികൾ ലിവർപൂളിൽ എത്തിച്ചേരുന്നു. ലണ്ടനിലേക്ക് 6 തീവണ്ടി യാത്ര മാത്രമാണ് ഇനി ബാക്കി.
2: ഭൂമിക്ക് ചുറ്റുമുള്ള പര്യടനം 80 കൊണ്ട് പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഡിറ്റക്റ്റീവ് ഫിക്സ് അറസ്റ്റ് വാറന്റുമായി ഓടിയെത്തി. ഇംഗ്ലണ്ടിലെ മഹാറാണിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, മിസ്റ്റർ ഫോഗ്, ഡിറ്റക്റ്റീവ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഇത് കണ്ടുനിന്ന പാസിപ്പാർട്ട് ഔട്ടിന് ദേഷ്യവും സങ്കടവും തോന്നി. ഫിക്സിന്റെ കഴുത്ത് ഞെരിക്കാൻ അവന്റെ കൈകൾ തരിച്ചു. ബ്രിട്ടീഷ് പോലീസുകാർ അവനെ പിന്നാക്കം പിടിച്ചു തള്ളി.
1: തന്റെ യജമാനന് കൃത്യസമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സിനെ കുറിച്ച് വിവരങ്ങൾ നൽകാതിരുന്നതിൽ അവൻ പശ്ചാത്തപിച്ചു. യജമാനന് ലക്ഷ്യം കാണാൻ കഴിയില്ല, പന്തയം ജയിക്കാൻ കഴിയില്ല, 20,000 നഷ്ടമാവും. ഫിലിയാസ് ഫോഗിന് കൈകൾ വിലങ്ങണിയിക്കാൻ നീട്ടിക്കൊടുക്കേണ്ടി വന്നു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. വെറും 9 മാത്രം മതി പന്തയം ജയിക്കാൻ. തന്റെ സഹസഞ്ചാരികൾക്കൊപ്പം അയാൾ ജയിലിലേക്ക് നടന്നു. പക്ഷേ അധികം സമയം കഴിയും മുൻപേ ആശ്വാസ വാർത്ത തേടിയെത്തി. ഡിറ്റക്റ്റീവ് ഫിക്സ് പറഞ്ഞു,
2: സർ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ബാങ്ക് മോഷ്ടാവിനെ പോലീസ് പിടികൂടി. നിങ്ങളെ കണ്ടാൽ അയാളെ പോലെ ഇരിക്കും. സത്യത്തിൽ അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കൂ. താങ്കൾക്ക് പോകാം. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
1: സഞ്ചാരികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ഇനി അധികം സമയമില്ല. അവർ ലണ്ടനിലെത്തിയപ്പോൾ പന്തയം വെച്ച സമയത്തേക്കാൾ 5 പുറകിലായി പോയിരുന്നു.
2: ഫിലിയാസ് ഫോഗും സംഘവും ലണ്ടനിലെ തന്റെ വസതിയിലെത്തി. മണ്ടനായ ഒരു ഡിക്റ്റേറ്റീവ് മൂലം തന്റെ പദ്ധതികൾ പൊളിഞ്ഞ കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. ബാങ്കിലുണ്ടായിരുന്ന 20,000 £19,000 ഈ യാത്രയ്ക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയിരിക്കുന്നു.
1: ക്ലബിലേക്ക് പോകാൻ ഫോഗിന് തോന്നിയില്ല. അയാൾ.

0: പലവിധ ആലോചനകളിൽ മുഴുകി.
1: അങ്ങയെ ഞാനാണ് ഈ ദുരിതത്തിലേക്ക് വലിച്ചിഴച്ചത്, എന്നോട് ക്ഷമിക്കൂ.
2: ഔദാ, നീ എന്താണീ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. സന്ദർഭവശാൽ ഞാൻ താങ്കളെ രക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര വലിയ കാര്യമല്ല. ഒരുപക്ഷെ ഈ യാത്ര ഇതിനു വേണ്ടി കൂടിയായിരുന്നിരിക്കണം.
1: എന്നെ രക്ഷിക്കാൻ സമയം കളഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ച് കൃത്യസമയത്ത് ലണ്ടനിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു.
2: അത് സാരമില്ല, ഭവതി സമാധാനമായിരിക്കൂ. നിങ്ങളിനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടോ? ഞാൻ എവിടെയെങ്കിലും എത്തിക്കണോ?
1: എനിക്കാരുമില്ല. എനിക്കിപ്പോ ഈ ഭൂലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല.
2: എങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അനുവാദം തരൂ.
0: ഫിലിയാസ് ഫോഗിന്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് ഒരു മാടപ്രാവിനെപ്പോലെ ഔധ ചേർന്ന് നിന്നു. പള്ളിവികാരിയായ ഫാദർ സാമുവൽ വിൽസനെക്കൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായി യജമാനന്റെ നിർദ്ദേശപ്രകാരം പാസിപ്പാട്ട് ഔട്ട് പള്ളിമേടയിലേക്ക് പുറപ്പെട്ടു.
3: ഫിലിയാസ് ഫോഗ് തന്റെ യാത്രക്കിടയിൽ റിഫോം ക്ലബിൽ അംഗങ്ങൾക്ക് കമ്പി സന്ദേശം അയക്കാനോ ഏതെങ്കിലും വിധത്തിൽ അവരെ ബന്ധപ്പെടാനോ ശ്രമിച്ചിരുന്നില്ല.
0: പക്ഷേ പന്തയം അവസാനിക്കാൻ യഥാർത്ഥ സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 20,000 pounds തങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി അവരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഫിലിയോസ് ഫോഗ് ക്ലബിന്റെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. അയാളെ കണ്ട് ചീട്ടു കളിച്ചുകൊണ്ടിരുന്നവർ എഴുന്നേറ്റു. ഫോഗ് പറഞ്ഞു,
2: സുഹൃത്തുക്കളെ, ഈ പന്തയം ഞാൻ ജയിച്ചിരിക്കുന്നു. ഇത് സമയത്തിന്റെ കളിയാണ്. സത്യത്തിൽ ഞങ്ങൾ 24 hours മുമ്പ് തന്നെ ലണ്ടനിലെത്തി. നമ്മൾ കിഴക്കോട്ട്, അതായത് സൂര്യനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ കൂടുതൽ സമയം നമുക്ക് ലഭിക്കും. ഇത് ആലോചിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പന്തയം വെച്ച സമയത്തിന് മുമ്പേ എത്തി.
3: അത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാന്യന്മാരായ റിഫോം ക്ലബ് അംഗങ്ങൾ ആ പന്തയത്തുക ഫിലിയാസ് ഫോഗിന് നൽകുവാൻ തീരുമാനിച്ചു.
0: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. പന്തയം വിജയിച്ച ശേഷം തനിക്ക് ലഭിച്ച 20,000 pounds സന്തോഷവാർത്തയുമായി ഫോഗ് തന്റെ പ്രിയതമയുടെ സവിധത്തിലെത്തി. അടുത്ത തിങ്കളാഴ്ച ഫാദർ സാമുവലിന്റെ കാർമ്മികത്വത്തിൽ ഫിലിയാസ് ഫോഗും ഔധയും വിവാഹിതരായി. എല്ലാത്തിനും സാക്ഷിയായി ഫോഗിന്റെ വിശ്വസ്ത സഹായി പാസിപ്പാട്ട് ഔട്ടും വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് അവരുടെ പുതിയ ജീവിതത്തിൽ പങ്കാളികളാവുന്നതോടെ പുതിയ പ്രതീക്ഷകൾ പകർന്ന് നോവൽ അവസാനിക്കുന്നു.
3: സാഹസികത ഇഷ്ടപ്പെടുന്ന ലോകമെങ്ങുമുള്ള വായനക്കാരുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രിയപ്പെട്ട നോവലാണ് എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days. വായനക്കാരെ വിഭ്രമിപ്പിക്കുന്ന ഈ നോവൽ മാനവരാശിയുള്ള കാലം വരെയും വായിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
4: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം സന്ദീപ് സുരേഷ്, സുഷമ അനിൽ. നോവൽ ഭാഗം വായിച്ചത് NJ ജോഷിലാൽ. നിർവഹണ സഹായം P. ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
5: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 rupees അധികം ലഭിക്കുന്നു.
6: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
5: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
6: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
5: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ.

0: ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: സ്വന്തമായിട്ട് ബോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക,
1: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ദോസ്ത്, യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന S. രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ചിത്രം ചന്ദ്രോത്സവം, ജയചന്ദ്രൻ പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ, സാധന സർഗം പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ചിത്രം കിഴക്കുവാസൽ, SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.
3: പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്,

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: ദുരന്ത നിവാരണം പോലുള്ള ഗൗരവമേറിയ മേഖലയിൽ നിൽക്കുന്ന സമയത്തും മാഡം വീണ, സംഗീതം, നൃത്തം തുടങ്ങിയ പല കലാമേഖലയിലും സജീവമാണല്ലോ. എങ്ങനെയാണ് ഈ രണ്ട് മേഖലകളെയും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്?
4: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്ഥിതി വിശേഷം. അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള സമയം അത് കുറച്ചുകൊണ്ടും നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കുറച്ചുകൊണ്ടും ഒക്കെയാണ് വാസ്തവം പറഞ്ഞാൽ പല സ്ത്രീകളും അവനവന്റെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിലും, ഇപ്പോൾ വീണയോ പാട്ടോ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലും ഈ അവനവന്റെ സമയം കടമെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിയുന്നത്. വീണ പണ്ടേ പഠിച്ചിരുന്നു, ഞാന് 5ാം ക്ലാസ് മുതലേ വീണ പഠിച്ചിരുന്നു. അതൊരു BSc വരെ അത് തുടർന്നു പോയിരുന്നു. പിന്നെ അത് കൊല്ലത്ത് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് അത് നിന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ സർവീസിലിരുന്ന സമയത്ത് പിന്നെയും അത് തുടങ്ങി. നമ്മുടെ മേലധികാരികളുമായിട്ട് നമുക്ക് ചിലപ്പോൾ സ്വരച്ചർച്ചയില്ലാണ്ടേ വരും, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിലേക്ക് ഒരു നിവൃത്തിയില്ലാതായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുഖമുള്ള ശബ്ദം ഫ്ലൂട്ട്. അപ്പം ഞാൻ വെച്ചു വന്ന ഫ്ലൂട്ട് പഠിക്കാം. ചാലക്കുടി ഗണപതി അയ്യർ സാർ എന്ന് പറഞ്ഞ തൈക്കാട് ഒരു മാഷുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫ്ലൂട്ട് പഠിക്കാൻ പോയി. അപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുമൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ ദിവസം വെറും കാറ്റ് മാത്രം വരും എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ശബ്ദം കേട്ടു. അപ്പൊ ആ മാഷക്ക് ഭയങ്കര സന്തോഷമായി. മാഷ് പറഞ്ഞു നമുക്ക് പഠിച്ചു കളയാം ഇത്. എന്നിട്ട് ഇത് ഞാൻ ഗംഭീരമായിട്ട് ഫ്ലൂട്ട് ക്ലാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ മേലധികാരി അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പൊ എനിക്ക് സമയക്കുറവുണ്ടല്ലോ ഈ പല കാര്യങ്ങൾ. അപ്പൊ ഞാൻ വെച്ചാൽ ഇനിയിപ്പൊ ഫ്ലൂട്ട് പഠിത്തം നിർത്താം. ഞാന് റിപ്പബ്ലിക് ഡേറ്റില് വന്ദേ മാതരം എന്നുള്ള അത് ഫ്ലൂട്ടിൽ വായിച്ചു. അത് അന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി. എന്റെ വേറെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഹൗ ഈസ് യുവർ ഫ്ലൂട്ട് ക്ലാസ്സസ് ഗോയിങ്?

0: എന്നെങ്കിലും ഞാൻ പഠിച്ചത് നന്നായിട്ടൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് നോക്കട്ടെ പറ്റുമെന്നുള്ള.
1: നമ്മുടെ ഓഡിഷനില് മാഡം പങ്കെടുത്ത് ബിഹൈ ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ വായിക്കാൻ വരണം. അടുത്ത പാട്ടിലേക്ക് പോകാം.
0: അടുത്ത പാട്ട് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ധനുമാസത്തിൽ വന്ന ചന്ദ്രികയെ പറ്റി. ഡിസംബർ പകുതിയാവുമ്പോൾ അതൊരു തണുപ്പുള്ള ആ സമയമുണ്ടല്ലോ, ധനുമാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ചന്ദ്രൻ ഈറനായ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് ഒന്ന് മുങ്ങി പിന്നെ ഉടനെ തോർത്തി അങ്ങനെ വരുന്ന ഒരു ചന്ദ്രൻ. മഞ്ഞ

0: കളിത്തോഴൻ എന്നുള്ള സിനിമ ജി ദേവരാജൻ സംഗീതം നിർവഹിച്ചു. ശ്രീ പി ഭാസ്കരൻ അദ്ദേഹം എഴുതിയത്. പാടിയത് ശ്രീ ജയചന്ദ്രൻ.
1: പാട്ടിന് ശേഷം നമുക്ക് തിരികെ വരാം.

0: ഒരുപാട് ലാംഗ്വേജസ് അറിയാലോ, അപ്പൊ എങ്ങനെയാണ് ഭാഷാ പഠനത്തോടുള്ള ഈ താല്പര്യം വന്നത്?
1: എനിക്ക് ഈ താല്പര്യം ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ദോഷവശം കൂടിയാണ്. കാരണം ഈ പല കുഴികൾ കുഴിക്കുമ്പോൾ ഒന്നിലും വെള്ളം കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്തും വെള്ളം കാണാതെ നിൽക്കുന്ന നിപ്പാണ് എൻ്റെ. പാട്ടിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വീണയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എനിക്ക് ഇല്ലാത്ത താല്പര്യങ്ങളില്ല. ലാംഗ്വേജസ് എന്തൊരു രസമാണ് അത് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഒരു കാര്യവും ഇല്ലാതെ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ചൈനയിൽ പോകാൻ പോകുന്നില്ല, അവിടെ താമസമാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഷ അതായത്

0: കൊണ്ട് അത് പഠിക്കാം എന്നുള്ള ചെറിയൊരു വാശിയും ഉണ്ട് എനിക്ക്. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നാ അങ്ങനെയാണോ എന്നുള്ള അങ്ങനെ തോന്നും. ഒരു ഇതുണ്ട് ഡ്യുവോ ലിംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുട്ടികൾക്കുള്ള സംഗതി
1: എന്താണോ
0: ലാംഗ്വേജ് ആപ്പാണ്. അപ്പൊ അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമല്ലോ, ആ എക്സസൈസ് ചെയ്ത് നിങ്ങൾ നല്ല മിടുക്കരായിട്ട് മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവര് അതിനകത്ത് ഇങ്ങനെ ഒരു കപ്പിന്റെ ഒരു ചിത്രം നിങ്ങൾക്കൊരു പിന്നെ എന്താണ് റിവാർഡ് പോലെ. അപ്പൊ എനിക്കിത് ഭയങ്കര സന്തോഷം, ആ ഒരു കപ്പ് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ താഴെ കിടക്കുകയായിരിക്കും. അവസാനം ഞാൻ പണിത് പോയിന്റ്സ് ഒക്കെ കിട്ടി ആദ്യത്തെ 10 വരും. അപ്പോ 10 വരുമ്പോ ഒരു റഷ്യക്കാരിയാണെന്ന് തോന്നുന്നു, അവര് ഒരു കാര്യമില്ലാതെ രാത്രിയിൽ കയറിയിരുന്നിട്ട് ചൈനീസ് ഭാഷ പഠിച്ച് എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കുമ്പോ ഇവരും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എന്റെ ഒഴിവ് വേളയിലെല്ലാം ഞാൻ ഈ ചൈനീസ് ഭാഷ പിന്നെയും പഠിച്ച് ഇതില് അവര് രണ്ടാം സ്ഥാനത്തേക്ക് ആക്കി ഞാൻ സമാധാനത്തിൽ കിടക്കും. അങ്ങനെ കുറച്ചു കാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉണ്ട് ഒരു ജാപ്പനീസ് ഒരാള് കയറി വരുന്നു. ആ ആള് പിന്നെ നമ്മുടെ പോയിന്റ്സിനേക്കാളൊക്കെ ലക്ഷക്കണക്കിന് പോയിന്റ് മുകളിൽ. അപ്പൊ ഞാൻ വെച്ചിട്ട് ജാപ്പനീസുകാരോട് മത്സരം വേണ്ട. അങ്ങനെ പല ഭാഷകൾ, പിന്നെ ഈ പോഡ്കാസ്റ്റ്, അത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചിലത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും കുറച്ച് കാലത്തേക്ക്. ഈ പോഡ്കാസ്റ്റില് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത് എന്ത് രസമായിട്ടാണ്. തമിഴ് പഠിക്കാൻ പറ്റും. ഇപ്പൊ ചെറുതായിട്ട് തമിഴ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തമിഴ് ഭാഷയോട് തീർത്താൽ തീരാത്ത ബഹുമാനമാണ്, ഇഷ്ടമാണ്. അതിനൊരു താളമുണ്ടല്ലോ അവരുടെ, ആ
2: വളരെ പോയറ്റിക്
0: ആയിട്ടുള്ള. അതുപോലെ മലയാളം, മലയാളം എന്ന് പറഞ്ഞാല് ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അച്ഛനമ്മമാരോട്, പ്രത്യേകിച്ച് എൻ്റെ അമ്മയോട്. കാരണം ഞങ്ങളെ ഉറക്കിയിരുന്നത് കവിത ചൊല്ലിയിട്ടാണ്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ ഒരു ഓൾറൗണ്ടർ ഒരാളായിരുന്നു. ചങ്ങമ്പുഴയുടെയൊക്കെ കവിത, 6 വയസ്സിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, മലയപ്പുലേനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന് നാളൊരു വാഴ നട്ടു. ആ വാഴ ഇങ്ങനെ വെട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള ആ പുലയക്കിടാങ്ങളുടെ ആ ദുഃഖം, അപ്പൊ അത് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വെക്കാം. ഭാവിയിൽ അത് തീർച്ചയായിട്ടും വേറൊരാളുടെ വേദന കാണാൻ നമ്മളെ ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കി വിടുക, തീർച്ചയായിട്ടും. അപ്പൊ അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയുവാൻ, അതിപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ ഹൃദയസ്ഥമാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ വാക്ക് അങ്ങനെ കിടക്കുക. പിന്നെ മലയാളം ടീച്ചേഴ്സ്, ഇടപ്പിഴിഞ്ഞി ശാന്തകുമാരി ടീച്ചറ്, ശ്രീദേവി ടീച്ചറ്, ഇവരൊക്കെ കോട്ടൺ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ആ കാലം എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ തീർത്താ തീരാത്ത നന്ദിയാണ്. എനിക്ക് മലയാളത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനമാണ്. ആ ഭാഷയോട് തീർത്താ തീരാത്ത സ്നേഹമാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വാസ്തവത്തിൽ ഞങ്ങളെ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിപ്പിച്ചത്. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണെന്നൊക്കെ പറയുന്ന പല ആളുകളുടെയും മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ നിർബന്ധപൂർവം എന്നെയും എൻ്റെ സഹോദരനെയും അവിടെ ചേർക്കാൻ അവർ കാണിച്ച ആർജവമുണ്ടല്ലോ, സത്യസന്ധത, അത് ഞങ്ങളിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്ദിയോടുകൂടി എല്ലാവരെയും ഓർമ്മിക്കുന്നു ഞാൻ.
2: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഒരു പാട്ടുണ്ട്, ഈ പൂർണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, അത്

ഇതില് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഓരോ പ്രദേശത്തിനും പ്രാദേശികമായിട്ടുള്ള ഭാഷയുണ്ടല്ലോ, തനതായ സംസ്കാരം. ഇപ്പൊ ഈ പാട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വിചാരിക്കും, ഈ പൂർണ്ണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് ചന്ദനം ഞാൻ ചോദിച്ചു, അത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ ഈ കൺമണിയെ അത് കേട്ട് നാണിച്ച് നാണിച്ചു, അതും വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കാൽനഖം കൊണ്ടൊരു വര വരച്ചു, അപ്പൊ ഷീ ഡ്രൂ എ ലൈൻ വിത്ത് ഹർ ടോ നെയിൽ എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമായിരിക്കും, അത് ആഘാതമായിരിക്കും. അപ്പൊ ഇത് വാസ്തവത്തില് അതിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്, അത് കുരുക്ഷേത്രം എന്നുള്ള സിനിമ ശ്രീ പി ജയചന്ദ്രൻ പാടിയിരുന്നു, പി ഭാസ്കരൻ മാഷ് എഴുതി, ശ്രീ കെ രാഘവൻ അദ്ദേഹം സംഗീതം നിർവഹിച്ച്. അപ്പോ ആ പാട്ട് കേൾക്കാം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലാണ് നടത്തിന് ക്യാൻസർ രോഗനിർണയം നടക്കുന്നത്. ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിലുണ്ടായ ഈ വലിയ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിട്ടത്?
2: എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഞാൻ വളരെ മനോഹരമായിട്ട് അതിനെ നേരിട്ടു എന്ന് തന്നെ പറയാം. ഒന്ന്, എനിക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് രോഗത്തിനെ പറ്റിയാണെങ്കിലും മരണ ഭയമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ദിവസം മരിക്കണം. അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും എനിക്ക് പ്രയാസമൊന്നുമില്ല എന്നുള്ളൊരു ഇത് വന്നു. ഇതിനെ ഞാൻ ധൈര്യപൂർവ്വം തന്നെ നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്ന ഈ RCC-യിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്, സർക്കാർ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഈ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോകുമ്പോൾ വലിയ പുരുഷാരം, ഈ തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകൾ അവിടെയുണ്ട്, കാത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനും ആ ക്യൂവിൽ നിൽക്കുകയാണ്. അവിടെ ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസേഷനുണ്ട് കേട്ടോ. കിഡ്നിക്ക് പ്രത്യേകം ആള്, ലിവറിന് പ്രത്യേകം ആള്. മുറിക്ക് മുമ്പിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ഇദ്ദേഹം വലിയ കഥകളി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ എന്ന് പറയുന്ന അവർ ട്രാവൻകൂറിലെ ആദ്യത്തെ സ്ത്രീ കഥകളി പെർഫോമറാണ്. അപ്പോൾ ഈ എൻസൈക്ലോപീഡിയയിലെ സർവവിജ്ഞാന കോശത്തിൽ വൈരയിൽ മീനാക്ഷി അമ്മ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഈ ആർട്ട് മ്യൂസിയത്തിൽ ഈ പേരും ഈ പടവും ഒക്കെ വെച്ചിട്ടുണ്ട്. അന്ന് സ്ത്രീകൾ ഇങ്ങനെ പുറത്ത് ഇതിന് പോവില്ലല്ലോ. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ടല്ലോ. അപ്പം എൻ്റെ ഇങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, ഇത് ഒരു 60-70% ക്യാൻസർ തന്നെയാണ്. അപ്പൊ എവിടെ ചികിത്സിക്കുന്നു? അമ്മനി ഇവിടെ ചികിത്സിക്കാനുള്ള, എനിക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാനുള്ള പൈസ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് ചികിത്സ. അതങ്ങനെ കഴിഞ്ഞു. അത് ഞാൻ

0: നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, പറഞ്ഞോളൂ, ഞാൻ പുറത്തിരിക്കുമ്പോൾ ഡോക്ടർ കഥകളി പെർഫോമൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ആ വലിയ സന്തോഷമായി അദ്ദേഹത്തിന്, അപ്പൊ ആ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കടന്നു വരികയാണെങ്കിൽ അടുത്ത ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഡോക്ടർക്ക് എൻ്റെ വക ഒരു കഥകളി പ്രതീക്ഷിക്കാം. എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ് അത്. കഥകളി എനിക്ക് വാസ്തവം പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കാനുള്ള വിജ്ഞാനം എനിക്കില്ല, അത്രയും ധാരണകളില്ല എനിക്ക്. സാധാരണ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എത്ര കാലം ഞങ്ങൾ ജീവിക്കുമോ, എത്ര സമയമുണ്ടെന്നൊക്കെയാണ്. ഈ ഒരു കഥകളി പെർഫോമൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളാണ്, അതെന്തായാലും കാണാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ ഇനിയിപ്പോ കഥകളി പഠിക്കണം എന്നുള്ളൊരു ജോലിയുണ്ട്. പിന്നെ ഈ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോധ്യം നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് എന്റെ പങ്കാളി, ജീവിത പങ്കാളി ഒരുപാട് സംസ്ഥാനങ്ങളിൽ ട്രാൻസ്ഫർ ആയി പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഈ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും കൂടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഗാർഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ അസുഖത്തിൻ്റെ സമയത്ത് സമ്പൂർണമായിട്ടും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ മറുപുറം നമ്മൾ കാണാനിടയായി എന്ന് പറയുന്നത് പോലെ, ഈ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പുറം മാത്രമേ, ഒരു വശം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മറുവശവും കൂടി കാണിച്ചു തരുവാൻ ഈ അസുഖം കാരണമായി എന്നുള്ളത്. പിന്നെ എൻ്റെ മകൾ ഇപ്പോൾ ഗോവയിലാണ്. അവൾ ഫ്രീലാൻസിങ് ജേർണലിസ്റ്റാണ്, സ്വതന്ത്ര പത്രപ്രവർത്തനം. അപ്പം അവൾ ഇപ്പോൾ ഈ ഓണത്തിന് വിളിച്ചാൽ അടുത്ത ഓണത്തിനാണ് അവൾ ഫോൺ എടുക്കുന്നത്. ഇതിൻ്റെ ചികിത്സയുടെ സമയത്ത് നമ്മൾ വിളിച്ചാൽ അവൾ ആ വിളിപ്പുറത്തുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഈ കീമോതെറാപ്പി അതൊക്കെ വളരെ കഠിനമായ ഒരു ചികിത്സാ രീതികളാണ്. അതിൽ കൂടെ കടന്നു പോവാ ദുഷ്കരം തന്നെയാണ്. പെയിൻ കില്ലറും ഒക്കെ തരും അവർ ഈ വേദനകൾ കുറയ്ക്കാൻ. ഞാൻ പക്ഷെ പെയിൻ കില്ലർ ഒന്നും എടുത്തില്ല, അതൊരു മഹത്തായ കാര്യമായിട്ട് പറയല്ല. പക്ഷെ വേദനയിൽ കൂടി കടന്നു പോകാൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നു. കടന്നു പോവുക തന്നെ വേണമെന്ന് ഞാനൊരു തീരുമാനം കൊണ്ടെടുത്തു. അപ്പം അതങ്ങനെ കടന്നുപോയി. സ്ലീപ്പിംഗ് പിൽസ് തരും അവർ ഉറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. അപ്പം അതും എടുത്തില്ല ഞാൻ, അതല്ലാതെ തന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങിയാൽ മതി എന്നൊരു തീരുമാനം. അപ്പം അതൊക്കെ എന്നെ ഈ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കുറേയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിനകത്ത് ഒരു കുട്ടിച്ചാത്തൻ ഉണ്ടല്ലോ, ഇങ്ങനെ മെഴുമെഴാന്നിരിക്കുന്ന ഒരു രൂപം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടിച്ചാത്തൻ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കാണുന്നത്. കന്തിയിലില്ല, ഈ പുരികമില്ല, എല്ലാം കൂടി ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ഒരു രൂപം, വലിയ രണ്ട് ചെവിയും കൂടി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു രൂപത്തിന് ഒരു സാദൃശ്യം അങ്ങനെ വരും. നമ്മളൊരു മനുഷ്യ രൂപമാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ ആകെ മാറിപ്പോവും. ആ സമയത്ത് നമ്മളെ കരുതലോടെ നോക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു, അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിത പങ്കാളി അതിനെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ കണ്ടു മാത്രം പോയ അല്ലെങ്കിൽ അധികം അങ്ങനെ സമ്പർക്കമില്ലാതിരുന്ന ഒരുപാട് പേര് അവരിങ്ങനെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു. ഇടയ്ക്ക് മാത്രമേ അവർ വിളിക്കുള്ളൂ, ഞാൻ എല്ലാവരോടും അപേക്ഷിച്ചിരുന്നത്. എനിക്ക് ചിലപ്പോൾ ഫോണൊന്നും എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല, പക്ഷെ അവർ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പം എനിക്കതൊരു വലിയൊരു അനുഭവമാണ് തന്നെ. അതായത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടുണ്ടോ, ഇനി ആരും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ട്, അത് ആ ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു. അപ്പം അത് കടന്നു വന്നു.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് നമ്മളിപ്പോൾ മനുഷ്യർ മാത്രം അങ്ങനെ ഒരു ജീവിതമല്ല, എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എല്ലാം നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ തെരുവ് നായ്ക്കളെ ഞാൻ കുറേ പേരെ രക്ഷിച്ചെടുത്തോണ്ട് വന്ന റെസ്ക്യൂഡ് ഡോഗ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളെ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു, അതൊരു വ്യാഴാഴ്ചയാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെ പേര് തേഴ്സ്ഡേ എന്നാണ്. പിന്നെ ഒരാളെ വാടക വീട്ടിൽ താമസിക്കുന്നവർ ഇട്ടിട്ട് പോയി, അവർ ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ, അപ്പോൾ അതിന് നെയിംലെസ് എന്ന് പേരിട്ട്, പേരില്ലാത്ത ഒരാൾ. ആ നെയിംലെസ്സിന് പിന്നെ രണ്ട് കുട്ടികൾ, അത് ഗർഭിണിയായിരുന്നു ആ സമയത്ത്, അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ, അവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേര് മരിച്ചു, 3 പേരുണ്ട്. ഒരാളുടെ പേര് ശംഖു എന്നാണ്, അത് ഇപ്പം എൻ്റെ മകളുടെ കൂടെയുണ്ട്. നമ്മൾ ഈ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ, പേവിഷബാധയുള്ളവരാണ്, അങ്ങനെയല്ല. വാസ്തവത്തിൽ പല രാജ്യങ്ങളിലും അവർ ചെയ്യുന്ന, എവിടെയൊക്കെ തെരുവ് നായ്ക്കളെ സമൂലമായി കൊന്നൊടുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ദുരന്തങ്ങൾ, അതായത് ഈ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയും, അതായത് ജന്തുജന്യ രോഗങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. സൂറത്തിൽ 1994 മുഴുവനും തെരുവ് നായ്ക്കളെ കൊന്നു കളഞ്ഞു. അപ്പൊ അവിടെ ഈ എലികളുടെ ശല്യം കൂടിയിട്ട് പ്ലേഗ് ബാധിച്ചു. അപ്പൊ ഇത് ഒന്നൊന്നുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു ജീവിയെ നമ്മൾ കൊന്നൊടുക്കിയാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. അപ്പൊ പല രാജ്യങ്ങളിലും ഡെൻമാർക്ക് അവരൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനിമൽ ബർത്ത് കൺട്രോൾ അത് തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ എല്ലാത്തിനെയും വാക്സിനേറ്റ് ചെയ്യും. ഈ ഉപേക്ഷിക്കുന്ന നായ്ക്കളെ അത് വലിയ കുറ്റകൃത്യമായിട്ട്, ഇപ്പൊ പല വീട്ടിലും എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ്ക്കളെ ആ ഓമനത്വത്തിന്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ റോഡിൽ ഉപേക്ഷിക്കുക, അവർക്ക് അറിയില്ല റോഡിൽ ജീവിക്കാൻ, അവര് തെരുവ് നായ്ക്കളായിട്ട് മാറുകയാണ്. ഈ നമ്മൾ വേറൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവില്ലാതെ വരുമ്പോ അതൊക്കെ വേറൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തും. കവിളത്തെ കണ്ണീർ കണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ട്, മണിമുത്താണ് എന്ന് കരുതി, അത് വേറൊരാള് കരയുമ്പോ അത് ഒരു മുത്ത് അങ്ങനെ വരികയാണ് എന്ന് വിചാരിച്ചിട്ട് വില പേശാൻ ഒരാൾ ചെല്ലുകയാണ്. അതുപോലെ സങ്കടത്തിന്റെ തേങ്ങൽ കേട്ട് അത് പുതിയൊരു രാഗമാണെന്ന് വിചാരിച്ചിട്ട് അതിന് ശ്രുതി ചേർക്കാൻ അങ്ങനെ പോയ ഒരു പാട്ടാണ്. അത് എനിക്കൊന്ന് ശ്രീ എം എസ് ബാബുരാജ് അദ്ദേഹം സംഗീതം, പി ഭാസ്കരൻ മാഷ് എഴുതിയത്.
1: പാട്ടിന് ശേഷം നമുക്ക് തിരികെ വരാം.

0: ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: സ്വന്തമായിട്ട് നോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
1: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ദുരന്തങ്ങളെ നേരിടാൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ രോഗാവസ്ഥ നൽകിയ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികളെ ഒരു ദുരന്തമായി കാണാതെ ഒരു അതിജീവനമായിട്ടാണല്ലോ കണ്ടത്. ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
4: നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതായത് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഈ സന്ധിവേദനകൾ എവിടെയൊക്കെ സന്ധി ഉണ്ടെന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിക്കണ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സന്ധികളെ പറ്റി ഞാൻ ഇതുവരെ ബോധവതിയായിരുന്നില്ല. എവിടെയൊക്കെ സന്ധികളുണ്ട്, ജോയിന്റ്സ് ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ എന്നു എഴുന്നിട്ട് ഓഹോ ഇവിടെ സന്ധിയുണ്ട് അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. പക്ഷെ ഇപ്പം എനിക്ക് അറിയാം എവിടെയൊക്കെ ഈ ജോയിന്റ്സ് ഉണ്ടെന്നുള്ളത്. ഇതിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓ അവിടെ ഉണ്ടല്ലോ ഒരു സന്ധി എന്ന് വിചാരിക്കുക. അതുപോലെ ഇത് സെക്കൻഡറീസ് ആയിട്ട് നമ്മുടെ കക്ഷത്തിൻ്റെ അവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു മുഴയായിട്ടാണ് രണ്ടാമത്തെ കണ്ടത്. മാറിടത്തിലെ ഡക്ട് എന്ന് പറയുന്ന അവിടെയാണ് തുടക്കം. ഈ ലിംഫ് നോഡ്സ് മുഴുവനും വലത്തെ കയ്യിലെ എടുത്ത് മാറ്റി. ശരിക്കും വാസത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു 400 മുതൽ 800 വരെ ലിംഫ് നോഡ്സ് ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഈ ഇത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പയറിന്റെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ചെറിയൊരു സാധനം, 2 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ളൊരു സാധനം. ഈ ക്യാൻസർ വരുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ മുഴയായിട്ട് അത് വരുന്നത്. അതായത് അവരിതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാവങ്ങളും നമ്മൾ അറിയാതെ എന്തെല്ലാം ജോലി ചെയ്യുന്നു. അപ്പൊ ഈ ലിംഫ് നോഡ് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്രവങ്ങള് അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന, അപ്പോ നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. പ്രത്യേക എക്സസൈസ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു പാത്രമൊക്കെ വെച്ച് തരും ആദ്യം സർജറി ചെയ്ത് കഴിഞ്ഞിട്ട്. അതിലിങ്ങനെ കളക്ട് ചെയ്യുമ്പോഴാണ് ഈ ജോലിയൊക്കെ ഈ ലിംഫ് നോഡ്സ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം വാസ്തവത്തില് നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് രോഗാവസ്ഥയിലും നമ്മൾ സമാധാനിക്കേണ്ടത് നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 1 കോടിയോളം ആളുകൾ കാഴ്ചശക്തി ഇല്ലാത്തവർ ഉണ്ട്, കേൾവി കുറവുള്ള ആളുകൾ 1000 കുട്ടികൾ ജനിച്ചാൽ 4 പേർക്ക് കേൾവിയില്ല. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പൊ ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്. അപ്പൊ ഈ രോഗങ്ങളെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു നിരാശ ആയിട്ട് കാണേണ്ടതില്ല.

0: ഇല്ല, ഏത് നീം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇനി ആരും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നത് ഒറ്റയ്ക്കല്ലേ, നമ്മളിങ്ങനെ ഒരു കൂട്ടമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ജനിച്ച അങ്ങനെയല്ലല്ലോ, പോകുന്നതും ഒറ്റയ്ക്കല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ കാണും, അവരും ഓരോരുത്തരായിട്ട് അവരും കൊഴിഞ്ഞു പോകും. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് വന്നോ ഒറ്റയ്ക്ക് പോകണം, അപ്പം ആ ബോധ്യം മനസ്സിൽ വയ്ക്കുക. ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പോകരുതെന്നുള്ള എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. എപ്പോഴും എല്ലാത്തിൻ്റെയും നല്ല വശം കാണാനായിട്ട്, ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി. ഇപ്പം ഈ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കീമോതെറാപ്പി കഴിയുമ്പോൾ പൊതുവേ ഉള്ള ഒരു അനുഭവം ആളുകൾക്ക് സ്വഭാവം കുറച്ചൊന്നും നന്നാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ നല്ല സ്വഭാവം എനിക്ക് ഇപ്പം തന്നെ ഉണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്നാൽ അത് പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സാധ്യത, ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കും. ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉദിക്കുന്നുണ്ടല്ലോ, അത് സൂര്യൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അങ്ങനെ കരുതിയാൽ മതി.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അസ്തമന കടലിൻ അകലെ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭാഗം
1: ചക്രവാളം,
0: അതിനും അപ്പുറത്ത് അജ്ഞാതമായിട്ടുള്ള ഒരു ദ്വീപിലെ അരയന്നങ്ങളെ, തിരമാലകളെ, തിരമാലകൾ ഇങ്ങനെ അരയന്നമായിട്ട്, അരയന്നം ഒരു സന്ദേശവാഹകനായിട്ട് നമ്മൾ പല സാഹിത്യത്തിലും വരുന്നുണ്ടല്ലോ. ഇപ്പൊ നളചരിതമാട്ടക്കഥയിലും ഈ ദമയന്തിയടുത്ത് നളനെ പറ്റിയുള്ള വിശേഷങ്ങൾ പോയി പറയുന്ന അരയന്നമാണ്, അതൊരു വിശുദ്ധിയുടെ പ്രതീകം. അതുപോലെ ഈ തിരമാല ഇങ്ങനെ ആരുടെയോ സന്ദേശം കൊണ്ട് ഇങ്ങനെ വരികയാണ് കരയിലേക്ക് എന്നുള്ള ഒരു ഇത്. സന്ധ്യ എന്നുള്ള സിനിമയിൽ ശ്രീ എം എസ് ബാബുരാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്നു,

0: ജീവിതം നേരിടുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെ ശാസ്ത്രീയമായ അറിവുകൊണ്ടും വ്യക്തിപരമായ പ്രതിസന്ധികളെ തളരാത്ത മനക്കരുത്തുകൊണ്ടും എങ്ങനെ നേരിടാമെന്നതിന്റെ ജീവിക്കുന്ന മാതൃകയാണ് ഡോക്ടർ കെ ജി താര. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനൊപ്പം കരുതലോടെ ജീവിക്കാനും മാഡം നൽകിയ ഓരോ നിർദ്ദേശവും നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലയെയും തത്വശാസ്ത്രത്തെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കളുടെ ഈ സക്രിയമായ ജീവിതം ഏവർക്കും പ്രചോദനമാകട്ടെ. വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഡോക്ടർ താരയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആകാശവാണിയുടെ പേരിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എനിക്കും അങ്ങോട്ട് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും ശ്രീമതി ആശ, ഇവിടുത്തെ ജീവനക്കാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും നിങ്ങൾ എനിക്ക് ഈ അവസരം തന്നതിനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.
2: സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ചിത്രം ഇൻ ഹരിഹർ നഗർ.

0: വാലുവിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവരം നനങ്ങുമ്പോൾ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ.
1: ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേഷ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിന്റെ ലക്ഷണവും സമൂഹത്തിലെത്തിക്കുക, ജനങ്ങളിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളുടെ ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ

0: രണ്ട് തരം തിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പം വയറിളക്കം IBD രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലധാരത്തിൻ്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക ഇത് ആവർത്തിച്ചു വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാര്, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്ക് അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിലെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്തു നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിൽക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കൊടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണ്ണയിക്കുന്നതിന് അത് തന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പൊ ഈ IBSന്റെ ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBSഉം IBDയും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBSൽ വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റു വേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBSൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBDയിൽ വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBDയിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗം നിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്കായിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിലെത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിലെത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പോൾ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിനും തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതം രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടു പോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല, പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്നും കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികളിൽ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗി കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ID അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരേപ്പൂക്കൾ. ചിത്രം വർഷം 16, യേശുദാസും സംഘവും പാടിയ ഗാനം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: ചിത്രം അഞ്ജലി, എസ് ജാനകിയും സംഘവും പാടിയ ഗാനം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോർ
4: കെട്ട് സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ചിത്രം വേലേക്കാരൻ, മനോയും ചിത്രയും പാടിയ ഗാനം.

0: ഒരറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് സമാപിച്ചു.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം: കരകാട്ടക്കാരൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ജോഡി.

0: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
3: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
2: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
3: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
4: എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം കർണ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്കോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ എളുപ്പമാക്കാനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി BSNL തിരുവനന്തപുരം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കണക്ട് 2026 റെസിലന്റ് നെറ്റ്വർക്കുകൾ റോബസ്റ്റ് നേഷൻ എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ICAR കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ശ്രീ വിശാഖം തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ISER ഡയറക്ടർ പ്രൊഫസർ ജയൻ മൂർത്തി മുഖ്യാതിഥിയായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. വൈകിട്ട് 6 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 115,160 രൂപയാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FC പോരാട്ടം. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസിനെ 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫും 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് വിജയ് യേശുദാസ്, ചിത്രം കൊഹിനൂർ. ഹരിനാരായണന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴ,
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈം ചാല.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുലിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു നോക്കു കാണാൻ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ,
3: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
9: ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തൂവൽ കൊട്ടാരം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഇനി സുനന്ദ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അധ്യായം 1 മുതൽ. MD രാജേന്ദ്രന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
8: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
7: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
8: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
8: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
7: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഈ തണലിൽ ഈ തിരുനേരം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചതോടുകൂടി ഗാന്ധി പ്രിട്ടോറിയയിൽ നിന്ന് 1893 ഒടുവിൽ ഡർബാനിലേക്ക് മടങ്ങി. തെക്കേ ആഫ്രിക്കയിലേക്ക് താൻ വന്ന കാര്യം ഭംഗിയായി അവസാനിപ്പിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുവാൻ തീർച്ചപ്പെടുത്തി. ഗാന്ധിക്ക് സമുചിതമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ ദാദാ അബ്ദുള്ള നിശ്ചയിച്ചു. ആ സൽക്കാര അവസരത്തിലാണ് അപചാരിതമായി ഒരു സംഭവമുണ്ടായത്. അവിടെ വെച്ച് നെറ്റാൾ മെർക്യൂറി എന്ന പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു വർത്തമാനം ഒരു സ്നേഹിതൻ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തിൽ വരുത്തുവാൻ പോകുന്ന ചില ഭേദഗതികളെക്കുറിച്ചുള്ളതായിരുന്നു അത്. നെറ്റാൾ നിയമസഭയിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടധികാരം ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ആ വോട്ടവകാശം എടുത്തുകളയാനുള്ള ഒരു ബിൽ നെറ്റാൾ നിയമസഭ മുമ്പാകെ കൊണ്ടുവരുന്നതിനെപ്പറ്റിയായിരുന്നു ആ പത്രത്തിൽ കണ്ടത്. ഗാന്ധിക്ക് ആ ബില്ലിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നില്ല. ദാദാ അബ്ദുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമാധാനം ഇതായിരുന്നു: ഈ വക കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ താൽപര്യം കച്ചവട കാര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ തന്റെ മടക്കയാത്ര ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അവരോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ഗാന്ധി സംശയിച്ചു. എങ്കിലും നിയമസഭ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ള ആ ബില്ല് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുവാനിടയുള്ള ആപത്തിനെപ്പറ്റി ഗാന്ധി അവരോട് പറഞ്ഞു. ആ ബില്ല് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെയും നശിപ്പിക്കും. ഇന്ത്യക്കാർ ആ ബില്ലിന്റെ ഗൌരവം മനസ്സിലാക്കാത്തതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഗാന്ധിയുടെ ഈ അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണു തുറപ്പിച്ചു. ആ ബിൽ അത്ര ഗൌരവമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടത് പ്രവർത്തിക്കുന്നതിനും ഗാന്ധി കുറെ ദിവസങ്ങൾ കൂടി അവിടെ പാർക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് ഗാന്ധിയെ പ്രേരിപ്പിക്കുവാൻ അബ്ദുള്ള സേട്ടുവോട് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കും? അദ്ദേഹം ഒരു ബാരിസ്റ്ററല്ലേ? ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണ്ടേ എന്ന് ദാദാ അബ്ദുള്ള പറഞ്ഞപ്പോൾ ഗാന്ധി ആ സംഭാഷണത്തിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാര്യത്തിൽ ഫീസിന്റെ പ്രശ്നമില്ല. ഇത് പൊതുപ്രവർത്തനമാണ്. എന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ നാട്ടുകാർക്ക് വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു മാസവും കൂടി താമസിച്ചുകൊള്ളാം. അങ്ങനെ ആ യാത്രയയപ്പ് യോഗം ഒരു പ്രവർത്തക യോഗമായി മാറി. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയതിനു ശേഷം താൻ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഗാന്ധി ആലോചന തുടങ്ങി. ഒരു മാസത്തേക്ക് യാത്ര നീട്ടിവെക്കാനും തീർച്ചപ്പെടുത്തി. പിന്നീട് തെക്കേ ആഫ്രിക്കയിൽ 20 കൊല്ലത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ആരംഭമായിരുന്നു അത്. സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ദാദ ആണ് നേറ്റാളിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും വലിയ പ്രമാണി. അദ്ദേഹത്തെക്കാൾ അധികം പണമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അത്ര താൽപര്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. യാത്രയയപ്പ് യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ നേറ്റാളിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിൽ സെയ്ദ് മുഹമ്മദ് ഹാജി ദാദയാണ് അധ്യക്ഷത വഹിച്ചത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സികളും കച്ചവടക്കാരും അവരുടെ ഗുമസ്തന്മാരും അങ്ങനെ പല തരക്കാരും അവിടെ വന്നു ചേർന്നു. ഇന്ത്യക്കാരെ പൊതുവായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുവാനായി ആ തരത്തിൽ ഒരു പൊതുയോഗം അതിനു മുമ്പ് അവിടെ നടന്നിട്ടില്ലായിരുന്നു. നിയമസഭയുടെ ഈ തീരുമാനത്തിന് ശേഷം വെറുതെ ഇരിക്കുവാനല്ല ഗാന്ധി നിശ്ചയിച്ചത്. ആ തീരുമാനത്തിൽ ഇന്ത്യക്കാർക്കുള്ള ആക്ഷേപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊളോണിയൽ സെക്രട്ടറിക്ക് ലണ്ടനിലേക്ക് ഒരു ഹർജി അയച്ചു. ഇന്ത്യക്കാരിൽ ചിലർക്ക് നേറ്റാളിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെന്നും അത് എടുത്തുകളയുന്നത് കടുത്ത അനീതിയാണെന്നും ഒരു ബ്രിട്ടീഷ് കോളനി

0: ായ നേറ്റാളിൽ ഇത്തരം അനീതികൾ അനുവദിച്ചുകൂടാത്തതാണെന്നും ഗാന്ധി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർ പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഞാറ്റുവേല.
4: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
6: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ തീൻമേശകളിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സമീകൃത ആഹാരമാണ് മുട്ട. എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ പാലും മുട്ടയും കുട്ടികളുടെ ആഹാരക്രമങ്ങളിൽ നിത്യേന ഉൾപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീട്ടമ്മമാരും ഫാമുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മൂന്നിലൊന്നുപോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധമായ നാടൻ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള നമ്മുടെ നാട്ടിൽ മുട്ട ഉൽപ്പാദനം ഏറെ സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ആമുഖമായി മുട്ടയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇന്ന് നാം പോകുന്നത് 20 വർഷത്തെ രാഷ്ട്രസേവനത്തിനുശേഷം മറ്റ് വൈറ്റ് കോളർ ജോബിനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നുവന്ന ഒരു യുവാവിന്റെ ഫാമിലേക്കാണ്. ഈ രംഗത്തെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഇദ്ദേഹം ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സമയം പാഴാക്കാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നാടൻ കോഴികളെ വളർത്തി ഈ രംഗത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു വരുമാനമാർഗം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു സംരംഭത്തിനുകൂടി ഇദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. നാടൻ മുട്ടയുടെ സംഭരണത്തിനും വിതരണത്തിനുമായി കരകുളത്ത് ആരംഭിച്ച ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി ഇന്ന് വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നു. ഇതിലൂടെ ചെറുകിട വ്യാവസായിക കർഷകരുടെ മുട്ട വിപണനത്തിനുള്ള ഒരു വാതിൽ കൂടി തുറക്കുകയാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര മുട്ടകളായാലും അത് ഈ സൊസൈറ്റി വഴി വിറ്റഴിക്കാം എന്നത് കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം അല്ലേ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം കൃഷിഭവൻ പരിധിയിലെ പ്ലാവിള അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയകുമാറാണ് കോഴി വളർത്തൽ അഭിമാനകരമായ ഒരു തൊഴിലായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത്. നമുക്ക് ശ്രീ അജയകുമാറിന്റെ മുട്ടക്കോഴി വളർത്തലിന്റെ വിശേഷങ്ങളും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം.
7: നമസ്കാരം.
5: ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ എന്നുള്ള ഒരു സംരംഭം, അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം?
7: എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു കൃഷിക്കാരാണ്. പണ്ട് തൊട്ടേ നമുക്ക് കാർഷിക വൃത്തിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു. പശു, ആട്, കോഴി എന്നിവ നമ്മളൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിനെ കൂടെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ അതിൻ്റെ ഒരു സന്തോഷം, ഇതെല്ലാം നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഉടൻ തന്നെ എൻ്റെ വേറെ സമയം പാഴാക്കാതെ മുട്ടക്കോഴി വളർത്തൽ തന്നെ ആരംഭിക്കാനുണ്ടായ കാരണം.
5: തുടക്കത്തില് മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയത്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
7: ആദ്യമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഇപ്പോൾ എനിക്കും ചേട്ടനും, ചേട്ടനും വിമുക്ത ഭടനാണ്, പുള്ളിയുടെ പേര് വിജയകുമാറാണ്, അപ്പം ഞാനും ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ഫാമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 കോഴിയോളം ഇപ്പം നമുക്കുണ്ട്.
5: അതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
7: പരിചരണം നമ്മൾ ആദ്യം എടുത്തത് ഒരു 60 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. 500 കോഴി വെച്ച് നമ്മൾ രണ്ടുപേരും ഇട്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്ര ഏകദേശം 4000 കോഴികളും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന BB380 എണ്ണം കോഴികളാണ് നമ്മൾ കൂടുതൽ മുട്ടയ്ക്കായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം അതാകുമ്പം വർഷത്തിൽ ഏകദേശം ഒരു 300 മുട്ടയോളം നമുക്ക് കിട്ടും. അപ്പം നമുക്കത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പം ആദ്യമായിട്ട് നമ്മൾ കോഴി എടുക്കുന്നത് സമഗ്രയെന്നാണ്.
5: അപ്പം ഈ 60 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണല്ലോ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പം കൊണ്ടുവന്നിട്ട് അതിന് എന്തൊക്കെയാണ് പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്?
7: അത് 60 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമില്ല. നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ കേജ്, കാരണം നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്നതല്ല. കാരണം തുറന്നു വിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോഴി നമുക്ക് പരിചരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കേജിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എഫർട്ട് വളരെ കുറയും. പിന്നെ നമുക്ക് തീറ്റ, മെഡിസിൻസ്, വെള്ളം ഇതിൻ്റെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിതെല്ലാം നമ്മുടെ കൂടുതലായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേജിലെടുക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതലുള്ള പ്രിഫറൻസ്. പിന്നെ 60 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലെയർ ഗ്രോവർ, ആ ഗ്രോവർ തീറ്റ കൊടുത്ത് ഏകദേശം ഒരു 3.5 മാസത്തോളം കൂടി ഈ ഗ്രോവർ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്ത് പിന്നെ ബാക്കി അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ കാൽസ്യം, പിന്നെ വൈറ്റമിൻസ് ഇതെല്ലാം കൊടുക്കുക. കൊടുത്ത് ഏകദേശം കോഴി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഗ്രോവർ തീറ്റ ഒരു 15 ദിവസത്തോളം, ഒരു നേരം ഗ്രോവറും വൈകുന്നേരം ആകുമ്പോൾ ലെയർ മാഷ് അതിലോട്ടങ്ങ് മാറുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുട്ട ഒരു 4.5 മാസത്തോടുകൂടി ഏകദേശമുള്ള എല്ലാ കോഴിയും മുട്ടയിട്ട്. നമ്മളിപ്പം പുറത്തുള്ള ഏജൻസികളിൽ നിന്ന് നമ്മൾ വലുതായിട്ട് നമ്മൾ കോഴി എടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു നല്ല സംരംഭമായ കെപ്കോയിൽ നിന്ന് നമുക്ക് കുഞ്ഞെടുക്കുന്നുണ്ട്, 1 day chicks. 1 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കെപ്കോയിൽ നിന്ന്. പിന്നെ മാക്സിമം കർഷകർ 1 day chicks എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ലാഭകരമാക്കാൻ പറ്റും.
5: ഈ ഫാമിൽ നിന്ന് ശരാശരി ഒരു ദിവസം എത്ര മുട്ടയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
7: നമുക്ക് ഏകദേശം ഒരു 3000 മുട്ടയോളം നമുക്ക് ദിവസം കിട്ടുന്നുണ്ട്.
5: ഇത്രയും മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ്?
7: അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിപണനം. അതിനൊരു സൊല്യൂഷൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാലോ എന്നുള്ള ഒരു ആശയം വരികയുണ്ട്. കാരണം നമ്മൾ കുറേ കർഷകർ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഫാം ഫ്രഷ് എക്സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി ത്രൂ ആണ് ഇപ്പോൾ നമ്മൾ മുട്ട വിറ്റഴിക്കുന്നത്.
5: മുട്ടയുടെ സംഭരണത്തിനായി ഒരു സൊസൈറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ?
7: നമ്മൾ കുറച്ച് കർഷകർ ചേർന്നാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നമ്മൾ അതിൽ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ്സും ഒരു 70-75 കർഷകരും ഉണ്ട്. അത് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല ബേസാക്കിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചിട്ട് തിരുവനന്തപുരം ജില്ലയുടെ എവിടെയുള്ള കർഷകർക്ക് നമ്മുടെ അവിടെ മുട്ട കൊണ്ടുവരാം. 5000 മുട്ടയാണ് നമ്മളൊരു ലിമിറ്റേഷൻ വരുന്നത്. 5000 മുട്ടയിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്ത് അവർക്ക് അപ്പോഴും തന്നെ പേയ്മെൻറ്റും കൊടുത്തിട്ട് ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ചെറിയ കട മുതൽ വലിയ ഷോപ്പ് വരെ നമ്മൾ മുട്ട എത്തിക്കുന്നു. ഫുട്പാത്തിൽ വരെ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 5000 മുട്ട തന്നെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 50,000 മുട്ടയിൽ കൂടുതൽ നമ്മുടെ സൊസൈറ്റി മുട്ട വിൽക്കാൻ കഴിയുന്നുണ്ട്.
5: മുട്ട കർഷകരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ്, എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എടുക്കുന്ന മുട്ടയ്ക്ക്?
7: സൊസൈറ്റി പോയി മുട്ട കളക്ട് ചെയ്യുന്നിടത്ത് ദൂരവും ഇപ്പം ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൈസ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും കർഷകന് ഒരു 10 മിനിറ്റിൽ കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങാൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എല്ലാവരുടെ ഒരു നിബന്ധനയും ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5000 മുട്ട നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000-4000 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യും. സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എത്ര വേണം കൊണ്ടുവരാം, പക്ഷെ അതും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയണം. കാരണം മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത്ര കോഴിയുണ്ട്, നമുക്കത് കറക്റ്റായിട്ട് അറിയാം. അപ്പം പുതുതായിട്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയിട്ട് അവർ കൊണ്ടുവരണം.
5: പൂർണ്ണമായിട്ടും അപ്പോൾ ഈ നാടൻ മുട്ടകൾ മാത്രമാണ് ഈ സംഭരിച്ച് നമ്മൾ സൊസൈറ്റി വഴി കൊടുക്കുന്നത് അല്ലേ?
7: അതെ അതെ, പൂർണ്ണമായിട്ടും നാടൻ മുട്ടയാണ്. അതിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് BV380 മുട്ടയാണ്. ഇപ്പം നാടൻ കോഴിയുടെ അതേ ജനസിൽ ഉൾപ്പെട്ടത് BV380 കോഴിയാണ്. അതിൽ കൂടുതലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം വർഷത്തിൽ ഒരു 300 മുട്ടയെ കൂടുതൽ അതിന് കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈരളി, ഗ്രാമശ്രീ, ബാക്കി തുറന്നു വിട്ട് വളർന്ന കോഴിയുടെ മുട്ടയും നമുക്കവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാം നാടൻ മുട്ട എന്ന ലേബിൾ തന്നെയാണ് കൊടുക്കുന്നത്.
5: അപ്പോൾ ഈ സൊസൈറ്റി വഴി കളക്ട് ചെയ്യുന്ന മുട്ടകൾ നമ്മൾ എങ്ങനെയാണത് വിൽപ്പന നടത്തുന്നത്?
7: തിരുവനന്തപുരം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വികാസ് ഭവനിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെല്ലാം നമ്മുടെ വണ്ടി പോയി മുട്ട വിറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവരും മുട്ട എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ കർഷകർക്കും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അവരുടെ കച്ചവടം ഇപ്പൊ എല്ലാ സമയത്തും ഒരേ കണക്കിന് അവർക്ക് മുട്ട കിട്ടത്തില്ല. അപ്പൊ എനിക്കിപ്പോ ഒരു 100 മുട്ടയുടെ കുറവുണ്ട്. ഇപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കൊടുക്കും. കാരണം അവർ ആ കടയിൽ അവർക്ക് ആ ഗ്യാപ്പ് വരാൻ പാടില്ല, എങ്കിൽ അവർ നമ്മുടെ മുട്ട എടുക്കത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഏത് രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്.
5: ഇതിൽ നിന്നും താങ്കൾക്ക് മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ടോ?
7: തീർച്ചയായും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്.

0: നല്ലൊരു വരുമാനം കിട്ടിയാലേ എന്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് കുറഞ്ഞത് 1 രൂപ തൊട്ട് 1.5 രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗവൺമെന്റ് ജോലിക്കോ അല്ലെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതിനനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ സംരംഭം ഇതിലുണ്ട്. ഇതിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതിനുള്ള വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സംശയമുണ്ട്. പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, അവർ നമ്മളെക്കാളും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പല കാരണം കൊണ്ടും അവരിതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട്. വരുമാനം പറഞ്ഞത് തന്നെ ഒരു ദിവസമാണ്. അതായത് എനിക്ക് ഏകദേശം ഒരു 3000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു 4000-4500 രൂപ വരെ കിട്ടും വരുമാനം.
1: ഈ മുട്ടക്കോഴി വളർത്തൽ ആരംഭിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു എമൗണ്ട് വേണമല്ലോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് ലോണോ അതോ എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: അഗ്രികൾച്ചർ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പലവിധ ലോണുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാങ്ക് മാനേജേഴ്സായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരപ്പെടും എന്ന് അവർ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ അവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പലിശ എടുത്ത് ലോണെടുത്ത് നമുക്ക് കോഴി വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായി പോവും. അതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അവർ അതിനുള്ള ഗൈഡ് ലൈൻസും അവർ തരും എന്നെനിക്ക് ഉറപ്പാണ്.
1: മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം വിശദമായി പറഞ്ഞു തന്ന് താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: സ്വന്തമായി 10 കോഴിയുണ്ടെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനും ബാക്കിയുള്ളവ നല്ല വിലയ്ക്കും വിൽക്കാം എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. വനിതകൾക്കും ആരംഭിക്കാവുന്ന ഈ ചെറുകിട വ്യവസായത്തിന്റെ സാധ്യതകൾ മനസ്സിലായല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അയനിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയ്കുമാറിന്റെ കോഴി വളർത്തലും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരറിയിപ്പ്. കെ അക്ടക് ലോഞ്ച് പാഡിന്റെയും ഫ്യൂസലേജ് ഇന്നവേഷന്റെയും ആഭിമുഖ്യത്തിൽ സർട്ടിഫൈഡ് ഡ്രോൺ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ 5 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. May 25 മുതൽ 29 വരെ മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലത്ത് വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഡ്രോൺ ഓപ്പറേഷൻ, DGCA മാനദണ്ഡങ്ങൾ, ഫ്ളൈയിംഗ് പരിശീലനം, സുരക്ഷാ നടപടികൾ, കാർഷിക മേഖലയിലെ ഡ്രോൺ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പരിശീലനമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി പ്രായോഗിക ഡ്രോൺ ഫ്ളൈയിംഗ് സെഷനുകൾ, ലൈവ് ഡെമോകൾ, വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോൺ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള പരിശീലനവും ലൈസൻസിംഗ് ബോധവത്കരണവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഡ്രോൺ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവസംരംഭകർക്കും സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തകർക്കും പങ്കെടുക്കാവുന്നതാണ്. പരിമിത സീറ്റുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995624888.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ആഗോള വിപണി സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളും വരുമാനവുമുള്ള സ്റ്റാർട്ടപ്പുകൾക്കും മികച്ച ബിസിനസ് അവസരങ്ങളൊരുക്കുന്ന പുതുസംരംഭവുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സ്റ്റാർട്ടപ്പുകൾക്ക് KSUM ബിസിനസ് ഫോർ സ്റ്റാർട്ടപ്പ് എന്ന സംരംഭത്തിലേക്ക് താൽപര്യപത്രം സമർപ്പിക്കാവുന്നതാണ്. നഗരവാസികൾക്ക് ആവശ്യമായ കേന്ദ്രീകൃത ആധാർ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പിന്റെ ഭാഗമായി കേരളത്തിലെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രം തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 115,160 രൂപയാണ് ഇന്നത്തെ വില. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. രചന അനിൽകുമാർ കെ. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ വയോളയിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 6:02 അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9:00 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഗുരുപൂജയിൽ നിന്നൊരു ഭാഗം, ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം സുധ രഘുനാഥ് പാടിയത്. തുടർന്ന് പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്, കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യം.

ബ്ലാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12 അക്ഷരച്ചപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചപ്പ് തുടർന്ന് കേൾക്കാം. 11:30 ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:30 കൂട്ടുകാരി ചിത്രകാരിയായ ഗംഗാ നായരുമായി അഭിമുഖം. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൌലോ സംസാരിക്കുന്നു. 1:20 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:20 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. പുനഃപ്രക്ഷേപണം. വിനോദ് കുമാർ വിയറ്റ്നാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മുതൽ 5:40 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ.

6:50 വയലും വീടും, തേനീച്ചകൾ പ്രകൃതിയുടെ ചെറുരക്ഷകൾ. ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു. മാവേലിക്കര ഹോർട്ടികോർപ്പ് തേനീച്ച പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ബി സുനിലുമായി ആഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9 വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9 മൊഴിയാം ഒരു കഥ, 9:30 സംഗീതസുധയിൽ MM ദണ്ഡപാണി ദേശികർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടി അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 23.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 24.5°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗുരുജി ഒരു വാക്ക്. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ എം ആർ ടി ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, മെയ് 15 മുതൽ ജൂൺ 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
2: എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് ആൻഡ്കട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: പ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
8: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
7: 12 കോടി രൂപയുടെ വിഷു ബമ്പർ. നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
9: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
10: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
11: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
12: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് വീണ്ടും നട തുറക്കുക. 26-ന് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 താഴ്ന്ന് 75,201, നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115,160 ഗ്രാമിന് 14,395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. ഇനി വിജയ് യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോസഫ്. ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജൻ രാജിന്റെ സംഗീതം.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? ഇന്ന് വയലും വീടും പരിപാടിയിൽ ചെറിയ ജീവി വലിയ രക്ഷകൻ പ്രത്യേക പരിപാടി കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന ചെറിയ ജീവികളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? ചെറിയ ജീവികൾ മനുഷ്യജീവിതത്തിനും കൃഷിക്കും പരിസ്ഥിതിക്കും നൽകുന്ന സംഭാവന അതുല്യമാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവയുടെ പ്രാധാന്യം തിരിച്ചറിയാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ പരിപാടി ചെറിയ ജീവികളുടെ ലോകത്തേക്ക് ഒരു മനോഹര യാത്രയാണ്. ചെറിയ ജീവി വലിയ രക്ഷകൻ, പ്രത്യേക പരിപാടി.
2: അമ്മേ, നാളെ സ്കൂളിൽ ലോക തേനീച്ച ദിനം ആഘോഷിക്കുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ആഹാ, നല്ല കാര്യമാണല്ലോ മോളെ. നിനക്ക് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാമോ?
2: തേനീച്ച തേൻ തരുന്ന ജീവിയാണെന്ന് എനിക്കറിയാം. അമ്മ എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ?
0: പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് തേനീച്ചയെന്നറിയാം. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നീ നിന്റെ ടീച്ചറിനോട് തന്നെ ചോദിക്ക്.
2: ശരി അമ്മേ.
3: അനു, നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാലോ. നാളെ ലോക തേനീച്ച ദിനമാണ്. പ്രസംഗം തയ്യാറാക്കിയോ?
2: സോറി ടീച്ചർ, ഞാനത് തയ്യാറാക്കിയില്ല. എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാ മെയ് 20 ലോക തേനീച്ച ദിനമായി തിരഞ്ഞെടുത്തതെന്ന് ടീച്ചർ പറഞ്ഞു തരാവോ?
3: തേനീച്ച വളർത്തലിന്റെ പിതാവായി അറിയപ്പെടുന്ന ആന്റൺ ജാൻസയുടെ ജന്മദിനമാണ് മെയ് 20.
2: ആരാണ് ഈ ലോക തേനീച്ച ദിനം പ്രഖ്യാപിച്ചത്?
3: യുണൈറ്റഡ് നാഷനാണ് 2017 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
2: ടീച്ചർ, സത്യത്തിൽ ഈ തേനീച്ചകളില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
3: തേനീച്ചകളില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. തേനീച്ചകൾ പരാഗണം നടത്തുന്നു. അതായത്, ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പരാഗം കൊണ്ടുപോകുന്നു.
2: അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ ചെടികൾക്ക് ഫലം ഉണ്ടാകുന്നത്?
3: അതെ, പഴങ്ങൾ, പച്ചക്കറികൾ, പല ഭക്ഷ്യവിളകളും തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു തേനീച്ച വളർത്തൽ വിദഗ്ധനോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഫാം നമുക്ക് കാണുകയും ചെയ്യാം.
2: ശരി ടീച്ചർ.
3: നമസ്കാരം രാജൻ സാർ, ഞങ്ങൾ അങ്ങയുടെ ഫാം കാണാൻ വന്നതാണ്. ദാ, ഈ അനുവിന് തേനീച്ചകളെ പറ്റി കൂടുതൽ അറിയണമെന്ന്. സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
4: അതിനെന്താ സന്തോഷം. തേനീച്ച വളർത്തലിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നത് തന്നെ വലിയ കാര്യമാണ്.
2: സർ, എങ്ങനെയാണ് തേനീച്ച കൃഷിയിലേക്ക് എത്തിയത്?
4: ഞാൻ ആദ്യം സാധാരണ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഒരു കാർഷിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യം മനസ്സിലായി. അതിനുശേഷം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് കേട്ടോ.
2: സർ, തേനീച്ചകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട ജീവികളാണെന്ന് പറയുന്നത്?
4: തേനീച്ചകൾ പ്രകൃതിയുടെ പരാഗ തൊഴിലാളികളാണ്. അതായത്, ഒരു പൂവിൽ നിന്നും അവ തേൻ കുടിക്കുമ്പോൾ ആ പൂവിലുള്ള പരാഗം അവയുടെ ചിറകുകളിലും കാലുകളിലും പറ്റിപ്പിടിക്കും. ഈ തേനീച്ച മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോൾ അവയുടെ കാലിലും ചിറകുകളിലും പറ്റിപ്പിടിച്ചിരുന്ന പരാഗം ആ പൂവിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ പരാഗണം നടക്കുന്നു.

0: ഈ പരാഗണത്തിലൂടെയാണ് ചെടികളിൽ കായും വിത്തുമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
1: മനസ്സിലായി സർ. ഭക്ഷ്യ ഉൽപാദനത്തിനും ഇവ ആവശ്യമാണ് അല്ലേ?
0: പിന്നെ തീർച്ചയായും. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ പല വിളകളുടെയും ഉൽപാദനം തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു.
1: സർ, ഒരു തേനീച്ചക്കൂട്ടത്തിൽ എത്ര തരത്തിലുള്ള തേനീച്ചകളുണ്ട്?
0: പ്രധാനമായും മൂന്ന് തരമുണ്ട്. രാജ്ഞി തേനീച്ച, തൊഴിലാളി തേനീച്ച, ആൺ തേനീച്ച.
1: ഇവരുടെ ജോലികൾ വ്യത്യസ്തമാണോ?
0: തേനീച്ചക്കൂട്ടിൽ ഓരോ തേനീച്ചയ്ക്കും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്ഞി തേനീച്ചയുടെ പ്രധാനപ്പെട്ട ജോലി മുട്ടയിടുക എന്നുള്ളതാണ്. ഇനി തൊഴിലാളി തേനീച്ചകൾ എന്താണെന്നറിയണ്ടേ? ഈ തൊഴിലാളി തേനീച്ചകളാണ് യഥാർത്ഥത്തിൽ ഒരു തേനീച്ചക്കൂട്ടിൽ ജോലി ചെയ്യുന്നത്. പൂക്കളിൽ നിന്ന് തേനും പരാഗണവും ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞു തേനീച്ചകളെ പരിപാലിക്കുക, കൂടിനെ സംരക്ഷിക്കുക, ഇവയെല്ലാം തൊഴിലാളി തേനീച്ചകളുടെ ജോലിയാണ്. ഇനി ആൺ തേനീച്ചകളുടെ കാര്യം പറയാം. രാജ്ഞി തേനീച്ചയുമായി സംയോഗം നടത്തുക എന്ന പ്രധാന ദൗത്യമാണ് ആൺ തേനീച്ചകൾ നടത്തുന്നത്. ഇങ്ങനെ ഓരോ തേനീച്ചയും തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച് കൂടിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മനസ്സിലായോ?
1: മനസ്സിലായി സർ. തേൻ എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നത്?
0: തേനീച്ചകൾ പൂക്കളിൽ നിന്ന് മധുരരസം ശേഖരിച്ച് വയറ്റിലെ പ്രത്യേക ഭാഗത്ത് സൂക്ഷിക്കുന്നു. പിന്നീട് അത് കൂട്ടിൽ നിക്ഷേപിച്ച് ചിറക് കൊണ്ട് കാറ്റടിപ്പിച്ച് കട്ടിയാക്കുന്നു. അങ്ങനെയാണ് തേൻ രൂപമെടുക്കുന്നത്.
1: വളരെ അത്ഭുതകരം അല്ലേ സർ?
0: പിന്നെ പ്രകൃതിയുടെ ശാസ്ത്രം തന്നെ അത്ഭുതമാണല്ലോ.
1: തേനീച്ച വളർത്തൽ എളുപ്പമാണോ?
0: ശ്രദ്ധയും പരിശീലനവും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ശുദ്ധമായ അന്തരീക്ഷം, പൂച്ചെടികൾ, ശുചിത്വം എന്നിവ അത്യാവശ്യമാണ്.
1: വീട്ടിൽ തന്നെ തുടങ്ങാമോ?
0: പിന്നെന്താ, വീട്ടിൽ തന്നെ തുടങ്ങാമല്ലോ. ചെറിയ തോതിൽ തുടങ്ങാം. ഇന്ന് പലരും വീട്ടുവളപ്പിൽ തേനീച്ച വളർത്തുന്നുണ്ട്.
1: തേൻ മാത്രമല്ലാതെ മറ്റെന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ലഭിക്കും?
0: തേനിന് പുറമെ തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന നിരവധി വിലപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചുകൂടി വിശദമാക്കാം. പ്രധാനമായും മെഴുക്, ഇതിനെ ബീ വാക്സ് എന്നാണ് പറയുന്നത്. കൂട് നിർമ്മിക്കാൻ തേനീച്ചകൾ ഈ മെഴുകാണ് ഉപയോഗിക്കുന്നത്. മെഴുകുതിരി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഈ മെഴുക് വളരെയധികം പ്രയോജനം ചെയ്യും. തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടുന്ന ഏറെ വിലപിടിച്ച ഒരു വസ്തുവാണ് റോയൽ ജെല്ലി. തൊഴിലാളി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇത്. റാണി തേനീച്ചയ്ക്ക് പ്രധാന ആഹാരമായി റോയൽ ജെല്ലി നൽകും. മറ്റൊരു വിഭവമാണ് പ്രൊപ്പോളിസ്. മരച്ചാർ ശേഖരിച്ചാണ് തേനീച്ചകൾ ഈ പദാർത്ഥം ഉണ്ടാക്കുന്നത്. കൂടിനെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രൊപ്പോളിസ് ഉപയോഗിക്കുന്നു. ഔഷധഗുണമുള്ളതിനാൽ ആരോഗ്യരംഗത്തും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. മറ്റൊന്ന്, പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പരാഗ കണങ്ങൾ പ്രോട്ടീൻ സമൃദ്ധമായതിനാൽ ആരോഗ്യ പോഷകമായി ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം പുറമെ ബീ വെനം, അതായത് തേനീച്ച വിഷം, ചില ചികിത്സാരീതികളിൽ വേദനയും സന്ധിവാതവും കുറയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇവയെല്ലാം സാമ്പത്തിക പ്രാധാന്യമുള്ളതും ആരോഗ്യരംഗത്തും വ്യവസായ രംഗത്തും ഉപയോഗപ്രദമായ വസ്തുക്കളുമാണ്. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേന് മാത്രമല്ല കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ.
1: മനസ്സിലായി സർ. ഇപ്പോൾ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്ന് കേൾക്കാറുണ്ട്, കാരണം എന്താണ് സർ?
0: തേനീച്ചകളുടെ എണ്ണം ലോകമെമ്പാടും കുറയുന്ന സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, അമിതമായ കീടനാശിനികളുടെ ഉപയോഗം. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികൾ തേനീച്ചകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ചിലപ്പോൾ ഇത് തേനീച്ചകളുടെ മരണത്തിനും കാരണമാകാറുണ്ട്. മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. താപനിലയിലെ മാറ്റം, അനിയന്ത്രിതമായ മഴ, വരൾച്ച തുടങ്ങിയവ പൂക്കളുടെ ലഭ്യത കുറയ്ക്കുന്നു. ഇതോടെ തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നു. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാണ്. മറ്റൊന്ന്, തേനീച്ചകൾ സ്ഥിരമായി വസിക്കുന്ന സ്ഥലത്തിൻ്റെ നാശം, അതായത് വാസസ്ഥല നാശം. വനനശീകരണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. കൂടാതെ നഗരവൽക്കരണം തേനീച്ചകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. മറ്റൊരു കാരണം രോഗങ്ങളും പരാന്നഭോജികളുമാണ്. വൈറസുകൾ, ഫംഗസ് രോഗങ്ങൾ, വരോവ മൈറ്റ് പോലുള്ള പരാന്ന ഭോജികൾ എന്നിവ തേനീച്ച കൂട്ടങ്ങളെ ആക്രമിക്കുകയും അവയെ ദുർബലമാക്കുകയും ചെയ്യും. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയാൻ കാരണമാണ്. മറ്റൊന്ന് പുഷ്പസസ്യങ്ങളുടെ കുറവാണ്. ഏകവിള കൃഷിയും പ്രകൃതിദത്ത സസ്യങ്ങളുടെ കുറവും കാരണം തേനീച്ചകൾക്ക് പൂക്കളിൽ നിന്ന് മതിയായ ആഹാരം ലഭിക്കുന്നില്ല. തേനീച്ചകൾ പരാഗണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ഇവയുടെ സംരക്ഷണം കൃഷിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുമോ സർ?
0: രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് തടയാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജൈവ കൃഷിയും സുരക്ഷിതമായ കീടനിയന്ത്രണ രീതികളും പ്രോത്സാഹിപ്പിക്കണം എന്നർത്ഥം. മറ്റൊന്ന് പുഷ്പസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. വിവിധ കാലങ്ങളിൽ പൂക്കുന്ന സസ്യങ്ങൾ വളർത്തുന്നത് തേനീച്ചകൾക്ക് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. വനങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക വഴി തേനീച്ചകളുടെ വാസസ്ഥലങ്ങളും നമുക്ക് സംരക്ഷിക്കാനാകും. മറ്റൊരു കാര്യം ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ തേനീച്ചകളെ സംരക്ഷിക്കാനും കൃഷിയിലും പരിസ്ഥിതിയിലും അവയുടെ നിർണായക പങ്ക് നിലനിർത്താനും കഴിയും.
2: ആ സാർ, ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സൗന്ദര്യ സംരക്ഷണത്തിന് തേൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, അത് വിശദമാക്കാമോ?
0: തീർച്ചയായും. ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും തേൻ വളരെയധികം ഗുണകരമാണ്. ഇത് വരണ്ട ത്വക്ക് മൃദുവാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി തേൻ ഉപയോഗിച്ചാൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. മറ്റൊന്ന്, മുഖക്കുരു കുറയാൻ തേൻ പുരട്ടുന്നത് നല്ലതാണ്. ചുണ്ടുകൾ മൃദുവാകാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായ ക്ലെൻസറായും മോയ്സ്ചറൈസായും തേൻ പ്രവർത്തിക്കുന്നു. മുടിയിലാണെങ്കിൽ തേൻ ചേർത്ത ഹെയർ മാസ്കുകൾ നനവും തിളക്കവും നൽകും. തലചൊറിച്ചിലും താരനും കുറയ്ക്കും. മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ തേൻ സഹായിക്കും. മുടി മൃദുവാകുകയും ചെയ്യും.
2: സാർ, ഒരു ചോദ്യം കൂടി. തേനിന്റെ ഔഷധ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ?
0: ശരീരത്തിന് ഊർജം നൽകുന്ന പ്രകൃതിദത്ത മധുര പദാർത്ഥമാണ് തേൻ. ഇതിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തേൻ ഇഞ്ചിയും ചേർത്ത് കഴിക്കുന്നത് ചുമ, തൊണ്ടവേദന ഇവയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്രം നേരത്തെ കണ്ടുപിടിച്ച കാര്യമാണ്. ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്താനും അമിതമായി ഉണ്ടാകുന്ന അസിഡിറ്റി കുറയ്ക്കുവാനും തേൻ വളരെയധികം സഹായിക്കും. ഉറക്കക്കുറവും ക്ഷീണവും കുറയ്ക്കാൻ ചൂടുവെള്ളത്തിലോ പാലിലോ തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ്. ചർമ്മ സംരക്ഷണത്തിന് തേൻ എന്തുമാത്രം ഉപയോഗപ്രദമാണ് എന്നത് പ്രത്യേകം പറയേണ്ടല്ലോ. എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകുന്നത് കഴിവതും ഒഴിവാക്കുക.
1: സർ, തേൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: തേൻ ഉപയോഗിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, ശുദ്ധമായ തേൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് കയ്യിലെ ചെറിയ ഭാഗത്ത് ഒന്ന് പരീക്ഷിക്കുക. അലർജി ഉണ്ടെങ്കിൽ ഉപയോഗം ഒഴിവാക്കുക. അധികമായി ഉപയോഗിക്കുന്നത് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യം, പ്രമേഹ രോഗികൾ ഭക്ഷണമായി തേൻ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക.
1: സർ, ശുദ്ധമായ തേൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ കടയിൽ നിന്നും തേൻ വാങ്ങുമ്പോൾ ശുദ്ധമാണോ എന്ന് എങ്ങനെ അറിയും?
0: വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. തേൻ മായം കലർന്നതാണോ എന്നറിയാൻ ചില ലളിതമായ മാർഗങ്ങളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഗ്ലാസിൻ്റെ അടിയിലേക്ക് കട്ടയായി പോകും. മായം കലർന്നതാണെങ്കിൽ തേൻ വേഗത്തിൽ വെള്ളത്തിൽ കലരും. പിന്നെ കയ്യിലെ വിരലിൽ കുറച്ച് തേനെടുക്കുക. ശുദ്ധമായ തേൻ പടരാതെ നിൽക്കും. മായം കലർന്നതാണെങ്കിൽ വേഗത്തിൽ പടരും. മറ്റൊന്ന്, വെള്ളത്തുണിയിൽ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഉടനെ ആഗിരണം ചെയ്യില്ല. മായം കലർന്നതാണെങ്കിൽ പെട്ടെന്ന് പടരും. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന രീതികളാണ്.
1: സർ, തേനീച്ചകളെ കുറിച്ച് രസകരമായ വിവരം പറയാമോ?
0: അത്, തേനീച്ചകൾ 1 കിലോ തേനുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് പൂക്കൾ സന്ദർശിക്കണം. കൂടാതെ അവ നൃത്തം ചെയ്താണ് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്. അതറിയാമോ?
1: നൃത്തം ചെയ്തോ?
0: അതെ, വാഗൻ ഡാൻസ് എന്ന രീതിയിൽ ഭക്ഷണത്തിന്റെ സ്ഥാനം മറ്റുള്ളവരെ അറിയിക്കും.
1: തേനീച്ച വളർത്തൽ ഒരു തൊഴിൽ സാധ്യതയായി തിരഞ്ഞെടുക്കാമോ?
0: പിന്നെന്താ, തീർച്ചയായും തിരഞ്ഞെടുക്കാം. കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ

0: ഞാൻ നാളെ പരിപാടിയിൽ ഇതെല്ലാം കൂട്ടുകാർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കാം.
1: ഒരു തേനീച്ചയുടെ മുഴക്കത്തിൽ ഒരു ലോകത്തിന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ മനുഷ്യനും നിലനിൽക്കൂ. ലോക തേനീച്ച ദിനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയോടൊപ്പം ജീവിക്കൂ, പ്രകൃതിയെ ജീവനോടെ നിലനിർത്തൂ എന്നതാണ്.
2: പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയിലെ ഓരോ ജീവിക്കും സ്വന്തം സ്ഥാനവും പ്രാധാന്യവും ഉണ്ടെന്ന വലിയ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ നമ്മളിലേക്ക് എത്തിയത്. സഹജീവികളോടുള്ള കരുതലും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും നമുക്ക് വളർത്തിയെടുക്കാം. ചെറിയ ജീവി, വലിയ രക്ഷകർ, പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അനിൽകുമാർ കെ, ശബ്ദം നൽകിയവർ എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, അനൂജ ഭാസ്കർ. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗ്ഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺവേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു.
2: ഇനി കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർഷകർ സ്വയം ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വളർത്തുമൃഗങ്ങളെ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കർഷകർ ഈ ദിവസങ്ങളിൽ കഴിവതും വളം, കീടനാശിനി പ്രയോഗം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക. വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക. വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ അപകട സാഹചര്യത്തിൽ സുരക്ഷിതമായ സമയത്ത് മാത്രം പുറത്തിറങ്ങുക. പച്ചക്കറികൾ. പച്ചക്കറി വിളകളിലെ മഴക്കാലജന്യ കുമിൾ രോഗങ്ങളായ മൂടുചീയൽ, തൈചീയൽ തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതലായി രണ്ടാഴ്ച ഇടവേളകളിലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ഇലകളിൽ തളിക്കുകയും വിത്ത്, തൈകൾ എന്നിവ നടുമ്പോൾ ലായനിയിൽ മുക്കിവച്ച ശേഷം നടുകയും ചെയ്യുക. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചുവട്ടിൽ നൽകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ചെയ്യാവുന്നതാണ്. മരുന്നു തളി തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം അനുവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മരുന്നു തളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മരുന്നിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പശ ചേർക്കാവുന്നതാണ്. വെള്ളരിവർഗ വിളകളിൽ കോപ്പർ കലർന്ന മരുന്ന് തളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മത്സ്യം. പടുത കുളങ്ങളിലും മറ്റും മത്സ്യകൃഷി നടത്തുന്ന കർഷകർ കുളങ്ങൾ കവിഞ്ഞൊഴുകി മത്സ്യം നഷ്ടമാകുന്നത് ഒഴിവാക്കുന്നതിനായി കുളത്തിലെ വെള്ളത്തിന്റെ സംഭരണ ശേഷിക്കനുസരിച്ച് വെള്ളം ക്രമീകരിക്കുകയും ബണ്ടുകൾ ബലപ്പെടുത്തുകയും ചെയ്യുക. കന്നുകാലികൾ. കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കടിയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്ന്

0: കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? തേനീച്ചകൾ സാധാരണയായി പൂമ്പൊടി ശേഖരിക്കാൻ കൂട്ടിൽ നിന്ന് ഏകദേശം 2 മുതൽ 5 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. എന്നാൽ ഭക്ഷണം കുറവായ സാഹചര്യങ്ങളിൽ ചില തേനീച്ചകൾ 8 മുതൽ 10 കിലോമീറ്റർ വരെ പോലും പറക്കാറുണ്ട്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
3: വയലും വീടും

0: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഇനി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഭാര്യ ഒരു മന്ത്രി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതൂ. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVM PM @gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാരായണി ഗോപനും മിഥുൻ ജയരാജും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിന്നൽ മുരളി. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ എം ജി ശ്രീകുമാരും ചിത്രയും പാടി ഗാനം കേൾക്കാം. ചിത്രം ആകാശത്തിലെ പറവകൾ. എസ് രമേശൻ നായരുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ

സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ മെയ് 21 രാവിലെ 10 KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. ISL ഫുട്ബോളിൽ മുഹമ്മദൻ FC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ദോസ്ത്. എസ് രമേശ്വരൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ഹേഷം അബ്ദുൽ വഹാബ് സംഗീതം നൽകി. ഹേഷം അബ്ദുൽ വഹാബും ദർശന രാജേന്ദ്രനും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഹൃദയം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അരുൺ ആലാദ്.

0: സ്വന്തമായിട്ട് നോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
1: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഷഹബ സമൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വെള്ളം, ദ എസൻഷ്യൽ ഡ്രിങ്ക്. നിധീഷ് നദേരിയുടെ വരികൾക്ക് ബിജുപാലിന്റെ സംഗീതം.

ഇനി നജീം അർഷാദ്, ശ്വേതമോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം. ഗാനരചന ടൈറ്റസ് ആറ്റിങ്ങൽ, സംഗീതം TS ജയരാജ്.

ഇനി ഷഹബ സമൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഇരട്ട. ഗാനത്തിന്റെ വരികൾ എഴുതിയത് മുഹസിൻ പരാരി, സംഗീതം ജേക്സ് ബിജോയ്.

നജീം അർഷാദും ഭദ്ര റജിനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുരാഗം. ടിറ്റോ പി തങ്കച്ചന്റെ വരികൾക്ക് ജോയൽ ജോണിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVM PM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIR TVM PM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി കൈപ്പോള എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കെ എസ് ഹരിശങ്കറും നിത്യാമാമനും പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് മെജോ ജോസഫിന്റെ സംഗീതം.

ഓപ്പറേഷൻ ജാവ ഈ ചിത്രത്തിനു വേണ്ടി അലൻ ജോയ് മാത്യു, പാർവതി നായർ, വിബ്സി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ജിയോപോളിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: സംഗീതസുധ.
0: ഇപ്പോൾ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ അവതരിപ്പിച്ച വിയോള കച്ചേരി, മൃദംഗം തിരുവനന്തപുരം എച്ച് ശിവൻ. ആദ്യം ശോഭില്ലു സപ്തസ്വര എന്ന കീർത്തനം കേൾക്കാം. രാഗം ജഗൻമോഹിനി, രൂപകതാളം

നിശാസ്വരഭയിലെന്ന് ആദ്യം യേശുദാസും സേതുപാർവതിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇസബെല്ല. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

നിശാസുരഭിയിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ഇനി ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൽക്കട്ട ന്യൂസ്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ദേവ്ജ്യോതി മിശ്രയുടെ സംഗീതം.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാജാമണി ഈണമിട്ട് വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി.

നിശാസുരഭിയിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

നിശാസുരഭിയിൽ അവസാനമായി ഗായത്രി അശോകൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഞ്ചു സുന്ദരികൾ. സുനിൽ രാജ്സത്തയുടെ വരികൾക്ക് ബിജുപാലിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഫാദർ ജോയ്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: കഷ്ടം SFA പിടികൊടുക്കാതെന്നെ ഇട്ട് വേവിക്കും മരീചികയാണ് നീ. ചങ്ങമ്പുഴ കവിതകളിലെ ഒരു ഈരടിയാണിത്. മനുഷ്യരെ ആകർഷിക്കുകയും അടുത്തെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം അകന്നു പോവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മരീചിക. പണവും പ്രതാപവും അധികാരവുമൊക്കെ മരീചികയ്ക്ക് സമാനമാണ്. മറ്റെല്ലാ മോഹങ്ങളെയും അടക്കി നിർത്താൻ കഴിഞ്ഞാലും ധനത്തോടും അധികാരത്തോടുമുള്ള അതിമോഹത്തെ നിയന്ത്രിക്കാൻ മനുഷ്യനാകുന്നില്ല. കുപ്രസിദ്ധിയും പ്രസിദ്ധിയാണെന്ന് കരുതി കുപ്രസിദ്ധിയെങ്കിലും നേടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരും ഇല്ലാതില്ല. അധികാരവും യശസ്സും ഒരു പ്രലോഭനമാണ്. അഭിന്നതയുടെ പടവുകളിൽ വിരാജിക്കുമ്പോൾ ബന്ധുമിത്രാദികളോടും അഗതികളോടുമൊക്കെ പുച്ഛം തോന്നും. ഇതൊക്കെ നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൽ ആരോരും തുണയില്ലാതെ നിരാലംബരാകുമ്പോൾ താൻ നേടിയതും വെട്ടിപ്പിടിച്ചതുമെല്ലാം നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖിക്കും. സമ്പത്തും പദവിയുമൊക്കെ നൈമിഷികങ്ങളാണ് എന്നോർക്കാതെ ധൂർത്തിലും സുഖലോലുപതയിലും അധിഷ്ഠിതമായ അടിപൊളി ജീവിതം നയിക്കുമ്പോൾ അത്ര വിദൂരത്തിലല്ലാതെ നമ്മെ കാത്തിരിക്കുന്ന ദുരന്തങ്ങളെ പലപ്പോഴും നാം പരിഗണിക്കാറില്ല. ജീവിതത്തിൻ്റെ വസന്തകാലത്ത് ഓർക്കണം, ഒരു പെരുമഴക്കാലം ആഗതമാകാൻ സാധ്യതയുണ്ടെന്ന്. ഭൗതിക നേട്ടങ്ങൾ ക്ഷണികങ്ങളാണ്. അതേപോലെ അധാർമികമായും അന്യായമായും ഉണ്ടാക്കുന്ന നേട്ടങ്ങളും നശ്വരമാണ്. തൽക്കാലം വിജയിച്ചെന്ന തോന്നലുണ്ടാകും. ഇവയൊക്കെ ജീവിതത്തെ സുഖകരമാക്കും എന്ന് വ്യാമോഹിക്കും. അധപ്പതനമായിരിക്കും പരിണിതഫലം. നേട്ടങ്ങളുടെ വലിപ്പത്തേക്കാൾ കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചവരാണ് നമ്മുടെ പൂർവികർ. അവരുടെ ചിന്തകൾ ചിന്തിക്കുന്ന തലമുറയ്ക്ക് എന്നും സ്വീകാര്യമായിരിക്കും. വ്യാസനും വാൽമീകിക്കും ധനമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വരുമ്പോൾ മഹാരാജാക്കന്മാർ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുമായിരുന്നു. ചെയ്യേണ്ടത് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിജയിക്കുന്നത്, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കൂടിയാണ്. ക്ലേശങ്ങൾ സഹിക്കാതെ പണമുണ്ടാക്കാനുള്ള മാർഗത്തിൻ്റെ പിന്നാലെയാണ് മിക്കവരും. പണത്തിലൂടെ അധികാരം, അധികാരത്തിലൂടെ പണം. മനുഷ്യൻ ഈ ദൂഷിത വലയത്തിലാണ്. ആർഭാടം, ഏറ്റവും വില കൂടിയ വാഹനം, ആഡംബരപൂർണമായ വേഷവിധാനങ്ങൾ, വിഭവസമർത്ഥമായ ആഹാരം, ഈ സുഗലോലുപതയുടെ അൽപ്പായുസിനെപ്പറ്റി ഓർക്കാതെ ദൈവവും ദേവാലയമൊന്നും ആവശ്യമില്ല എന്ന് നിരൂപിക്കുന്ന ഒരു വിഭാഗം. തങ്ങൾക്ക് പദവിയുണ്ട്, പാരമ്പര്യമുണ്ട്, അതിനാൽ തങ്ങൾ ബഹുമാനത്തിന് അർഹരാണ് എന്ന് ചിന്തിക്കുന്ന വേറൊരു വിഭാഗം. പണമുള്ളപ്പോൾ സുഖസൗഭാഗ്യങ്ങൾ അന്വേഷിച്ച് വരുന്നവർ അത് നഷ്ടപ്പെടുമ്പോൾ വരാതെയാകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. ധാരാളം പണം കൊടുത്ത് മക്കളെ സുഖ സമ്പൂർണതയിൽ വളർത്തിയാൽ അവർക്ക് നമ്മോട് സ്നേഹം കൂടുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു കാലത്ത് പഴങ്കഞ്ഞിയും മരച്ചീനിയും കഴിച്ച് വളർന്ന് ഇന്ന് പ്രായമായ തലമുറയ്ക്ക് അവരുടെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്ന സ്നേഹം ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പരിധിവരെ അന്യമാണ്. അധികാരങ്ങളും പദവികളും സൗഹൃദ ബന്ധം നഷ്ടപ്പെടുത്തുന്നു, സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അധികാരം സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ സ്നേഹം, കരുണ, സിമ്പതി, എമ്പതി എന്നീ അമൂല്യ ഗുണങ്ങളുടെ വക്താക്കളാകുമ്പോൾ ആത്മസംതൃപ്തിയിലൂടെ കടന്നുപോകാനാകും. ഈ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമാകണമേ എന്ന അർത്ഥന നമ്മിൽ നിന്ന് ഉയരട്ടെ.
0: ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയറിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

0: राधा प्यारी
1: राधा प्यारी
0: राधा प्यारी प्यारी हाथ में पिचकारी।